ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 21, കൊല്ലവർഷം 1202, ചിങ്ങം 27, 2026 സെപ്റ്റംബർ 12, ശനിയാഴ്ച. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഷിജി ജോൺസൺ.
1: സമർത്ഥരായ ലക്ഷണമൊത്ത സവാരി കുതിരകളെ വളർത്തുന്ന ഫാമിലെത്തിയ ഒരു യുവാവ് കൗതുകത്തോടെ അവയെ ഓരോന്നിനെയായി കണ്ടു നടക്കുമ്പോൾ ലക്ഷണമൊത്ത ഒന്നിനെ കണ്ടിട്ട് അയാൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. വീണ്ടും നോക്കി, മതിവരുന്നില്ല. ഹോ, എന്തൊരു ഗാംഭീര്യം, കുലീനത! അപ്പോഴാണ് അതിൻ്റെ കാലുകളിൽ സാമാന്യം വലുപ്പവും കനവുമുള്ള തടിക്കഷണം കെട്ടിവച്ചിരിക്കുന്നത് കണ്ടത്. അല്പമൊരസ്വസ്ഥതയോടെ കാരണമന്വേഷിച്ചപ്പോൾ അതിനെ നോക്കുന്നയാൾ പറഞ്ഞത്, ആ തടിക്കഷണം അതവനെ നിയന്ത്രിക്കാനാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ അവൻ ഈ വേലി ഉയർന്നു ചാടും. അയാളുടെ ഉത്തരത്തിൽ തൃപ്തിയാകാതെ നമ്മുടെ യുവാവ് വീണ്ടും ചോദിച്ചു, ഹേ, എന്ത് കഷ്ടമാണിത്! നിങ്ങൾ അതിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയല്ലേ?

0: ഈ ചോദ്യത്തിന് ആ നോട്ടക്കാരന്റെ കൗതുകകരമായ മറുപടി. വേലി ചാടി കാലൊടിഞ്ഞു കിടന്നാൽ പിന്നെ അതിന് എന്ത് സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഉണ്ടാവുക എന്നതായിരുന്നു. വളർത്തുന്നവരുടെ ലക്ഷ്യങ്ങളും വളരുന്നവരുടെ ആഗ്രഹങ്ങളും തമ്മിൽ സമവാക്യം രൂപപ്പെടൽ അത്ര എളുപ്പമല്ല. വളരുന്ന പ്രായത്തിലുള്ളവരുടെ മുൻഗണനകളോ താൽപ്പര്യങ്ങളോ അല്ല പൂർണ്ണ വളർച്ചയെത്തിയവരുടേത്. വളർത്തുന്നവർക്കെല്ലാം തങ്ങൾ പരിപാലിക്കുന്നവയെക്കുറിച്ച് കരുതലുണ്ട്. പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് മിക്ക രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ. അത്തരക്കാരുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്. നിയന്ത്രണം നഷ്ടപ്പെടാതെ അവർ പിടിച്ചു നിർത്തും. ഹാനികരമായതും ഉപകാരപ്രദമായതും അവർക്ക് തിരിച്ചറിയാനാവും. മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ സ്വാതന്ത്ര്യത്തിന്റെ ഇരിപ്പിടം അസ്വാതന്ത്ര്യമാണ്. അസ്വാതന്ത്ര്യത്തിന്റെ സാന്നിധ്യമുള്ളിടത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കാനാവൂ. സ്വകാര്യ മുറിയിൽ സ്വാതന്ത്ര്യത്തോടെ ദീർഘശ്വാസം വിട്ടിരിക്കുമ്പോൾ നാല് ചുമരുകൾ കൊണ്ട് നാം സൃഷ്ടിച്ച കൂടാണ് നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നതെന്ന് മറക്കാതിരിക്കുക. ബന്ധം ഒരു തരത്തിൽ ബന്ധനം തന്നെയാണ്. അത് സുഖം പോലെ ദുഃഖവും സമ്മാനിക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായി അറിയാം. എല്ലാറ്റിനുമുപരി ആ ബന്ധനം സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും നൽകുന്നതുകൊണ്ടാണ് നാം വീണ്ടും വീണ്ടും ബന്ധനങ്ങൾ തേടുന്നത്. അറിവില്ലാതെയല്ല നാം അസ്വാതന്ത്ര്യത്തെ വരിക്കുന്നത്. വീട്, കുടുംബം, രാജ്യം എന്നിങ്ങനെ ലോകത്തെ കൊച്ചു കൊച്ചു കൂരകളായി നാം മുറിച്ചു മാറ്റിയത് മറ്റൊന്നും കൊണ്ടല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ്. നാം ആഗ്രഹിക്കുന്നതായ ഒരു ചട്ടക്കൂട് സൃഷ്ടിച്ച് അതിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഒക്കെ നാം അനുഭവിക്കുന്നത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട അസ്വാതന്ത്ര്യത്തിലേക്ക് മാറുന്നതിനെയാണ് പലപ്പോഴും നാം സ്വാതന്ത്ര്യമായി അനുഭവിക്കുന്നത് തന്നെ. സ്വാതന്ത്ര്യം ഒരു ആഹ്ലാദ അനുഭവം മാത്രമല്ല, ആത്മനിയന്ത്രണ അനുഭവം കൂടിയാണ്. ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്ന അളവിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിച്ചാലേ സ്വാതന്ത്ര്യമാകൂ എന്നത് തെറ്റിദ്ധാരണയാണ്. സ്വയം നിയന്ത്രണത്തിലൂടെ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതുവരെ പുറത്തുനിന്നുള്ള ഒരു നിയന്ത്രണം എല്ലാവർക്കും ആവശ്യം തന്നെയാണ്.
1: ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് ഷിജി ജോൺസൺ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ്. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ആരംഭിക്കുന്നത്. 11 രാജ്യങ്ങളിലെ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന ഇന്നേക്ക് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019-ലാണ് പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷമലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ നൈനി തടാകത്തിൽ എന്ന കവിത, ആലാപനം കല്ലർ ഗോപൻ, ഉദയഗീതം ജി വേണുഗോപാൽ പാടിയത്, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന്, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 പുത്തൻ പാട്ടുകൾ, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ഗാനകൈരളി. മലയാള വാഗേയ കലാകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ സ്തുതികൾ രണ്ടാം ഭാഗം, 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റു ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, 2:02 നേർമൊഴി, മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയിയുമായി അഭിമുഖം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹേ സ്പോൺസർഡ് പരിപാടി, 3:00 തിരയിപ്പൂക്കൾ, 3:45 റേഡിയോ ഹിൽ സ്പോൺസർഡ് പരിപാടി, 4:00 എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധ, നെടുങ്കുന്നം വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പിലിനി കാലാവസ്ഥ. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

0: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ മറ്റൊരു പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശുഭപ്രതീക്ഷകളുമായി നമുക്കൊത്തുചേരാം. നിങ്ങൾക്ക് കൂട്ടായി ഇത് നമസ്തേ അനന്തപുരിയും. പതിവ് പോലെ ആദ്യം ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ കവിത നൈനി തടാകത്തിൽ ആലപിക്കുന്നത് ശ്രീ കല്ലറഗോപ.

0: പ്രിയ ശ്രോതാക്കളുടെ പ്രഭാതങ്ങളെ ധന്യമാക്കാൻ ഇതായെത്തി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ജി വേണുഗോപാൽ ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചരണസരോരുഹം അടിയനു ശരണം എന്ന് തുടങ്ങുന്നു.

0: ജി വേണുഗോപാൽ ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ഇനി യേശുദാസും സംഘവും പാടിയ ഒരു ഗാനം കേൾക്കാം, ചിത്രം ചെമ്പരത്തി. ഗാനമെഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 101.9 ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രഭാതഭേരിയിലേക്ക്.

0: പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. 11 ലോകരാജ്യങ്ങളുടെ തലവന്മാരും പ്രതിനിധികളും ഒത്തുചേരുന്ന ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടങ്ങും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഒക്ടോബർ മുതൽ അടുത്ത വർഷം മെയ് വരെ കൂടിയ വിലയ്ക്ക് ഹ്രസ്വകാല കരാറുകളിലൂടെ വൈദ്യുതി വാങ്ങാൻ KSEBയ്ക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. രാത്രിയിലെ വൈദ്യുതി വിതരണം നിയന്ത്രിക്കാൻ KSEB ഒരു ഫീഡർ ട്രാൻസ്ഫോമർ 2 തവണ ഓഫാക്കും. ഓരോ തവണയും 25 മിനിറ്റ് വീതം 50 മിനിറ്റ് നിയന്ത്രണത്തിന്റെ ഭാഗമായി മുടങ്ങും. ചൂട് കടുത്തതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. വെള്ളിയാഴ്ചത്തെ കണക്കനുസരിച്ച് സംഭരണികളിലെല്ലാം കൂടി ശേഷിക്കുന്നത് 63% വെള്ളം മാത്രമാണ്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ 1-ആം സീഡായ ബലറൂസിന്റെ ആര്യ നസബലേങ്കയും 2-ആം സീഡായ കസാഖ് താരം എലേന റൈബക്കിനെയും തമ്മിലാണ് ഇന്ന് കിരീട പോരാട്ടം. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ വിപണിയും മുൻഗണനയും ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ കേരള ബ്രാൻഡ് പോർട്ടൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ വെളിച്ചെണ്ണ, കാപ്പി, തേയില, നെയ്യ്, തേൻ, പാദരക്ഷകൾ തുടങ്ങി 11 പ്രധാന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ അംഗീകാരം നൽകുന്നത്. പരിസ്ഥിതി സൌഹൃദവും ഗുണനിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾക്ക് ഉദ്യം രജിസ്ട്രേഷൻ അടിസ്ഥാനമാക്കി താലൂക്ക് തല പരിശോധനകൾക്ക് ശേഷം ബ്രാൻഡ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന കേരള ബ്രാൻഡ് പദ്ധതി

0: കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഫേരി ചർച്ച ചെയ്യുന്നത്. കേരള ബ്രാൻഡ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ ലഭിക്കുന്ന പുതിയ വാണിജ്യ സാധ്യതകളെക്കുറിച്ചും വിശദീകരിക്കുന്നു വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്.
1: കേരളത്തിന്റെ തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ തന്നെ തദ്ദേശീയമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കഴിവതും ഉൽപ്പാദിപ്പിക്കുകയും അതിന് ഏറ്റവും മികച്ച രീതിയിലുള്ള നിലവാരം തികവും അതോടൊപ്പം തന്നെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള തത്വങ്ങൾ അനുസരിച്ച് തയ്യാറാക്കുകയും ചെയ്തതുമാകണം എന്നതാണ് കേരള ബ്രാൻഡിന്റെ അടിസ്ഥാന തത്വം. ഈ ഒരു അടിസ്ഥാന തത്വത്തിന്റെ ഒരു ചൂടുപിടിച്ചുകൊണ്ട് കേരള ബ്രാൻഡും നന്മ എന്ന് പറഞ്ഞുകൊണ്ട് അത് മൂല്യവും അതുപോലെ നിലവാരവും എന്ന രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത് രാജ്യമാകെയും അന്തർദേശീയ രംഗത്തും നിശ്ചയമായിട്ടും വെളിച്ചെണ്ണയാകട്ടെ തേനാകട്ടെ അതുപോലെയുള്ള അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാകട്ടെ അവയ്ക്കെല്ലാം തന്നെ ഏറ്റവും മികച്ച വിപണി ലഭ്യമാക്കാൻ സഹായകമാകുന്നു. ഒരു സൂക്ഷ്മ ചെറുകിട മേഖലയിലെ സംരംഭങ്ങളെ സംബന്ധിച്ച് കമ്പോളത്തിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് പങ്കെടുക്കുവാനും അതിന് വേണ്ടുന്ന പരസ്യം കൊടുക്കുവാനും പ്രയാസമുണ്ടാകുന്നു. എന്നാൽ കൂട്ടായ്മയിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന കേരള ബ്രാൻഡ് എന്ന സങ്കല്പം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് എഡ്ജ് ഉണ്ടാക്കി കൊടുക്കുവാൻ സഹായിക്കുന്നു എന്നാണ് ഞങ്ങൾ കണ്ടെത്തുന്നത്. എന്ന് മാത്രമല്ല ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഏറ്റവും വിശ്വാസ്യതയോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയോടുകൂടി ഉണ്ടാക്കുന്ന ഈ ബ്രാൻഡ് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങുവാനും അതിനുപരിയായി ഏറ്റവും അധികം നിലവാരമുള്ള വസ്തുക്കൾ വാങ്ങുവാനും സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെറുകിട സംരംഭങ്ങളുടെ പൂർണ്ണമായിട്ട് അവരുടെ വിറ്റുവരവ് വർദ്ധിപ്പിക്കാനും അതിനുപരി സംസ്ഥാനത്തിന്റെ യശസ് വർദ്ധിപ്പിക്കാനും സമൃദ്ധി വർദ്ധിപ്പിക്കാനും എല്ലാം തന്നെ കേരള ബ്രാൻഡ് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുമ്പോൾ സഹായകമാകും എന്ന് ഞങ്ങൾ കരുതുന്നു.
0: വെളിച്ചെണ്ണ കാപ്പി തേയില ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത 11 ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര മാനദണ്ഡങ്ങളെയും പരിശോധനാ രീതികളെയും കുറിച്ച് വ്യക്തമാക്കുന്നു വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജി രാജീവ്.
2: കേരള ബ്രാൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് നൽകുന്ന ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനാണ്. കൃത്യമായ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്ക് സർക്കാർ വ്യവസായ വകുപ്പ് വഴി നൽകുന്ന ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷനാണിത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 11 ഉൽപ്പന്നങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ, ടീ, കോഫി, ഗീ, ഹണി, പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ, പ്ലൈവുഡ്, ഫുഡ്വെയർ, PVC പൈപ്പ്, സർജിക്കൽ റബ്ബർ ഗ്ലോസ്, കോമ്പോട്ടൺ, കാറ്റിൽ ഫീഡ്. ഇത്രയാണ് ആ 11 ഉൽപ്പന്നങ്ങൾ. അതിൽ ഓരോ ഉൽപ്പന്നത്തിന്റെയും മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുകളുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയാണ് കേരള ബ്രാൻഡ് സർട്ടിഫൈ നൽകുന്നത്. അതിന് പ്രധാനമായും 3 രീതിയിലുള്ള ക്വാളിറ്റി അഷുറൻസ് ചെയ്യാൻ വേണ്ടി രേഖകൾ പരിശോധിക്കുന്നു. ഒന്ന്, ജനറൽ പ്രീ റിക്വസൈറ്റ് ക്രൈറ്റീരിയ. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പൊതുവായുള്ള മാനദണ്ഡം ഉണ്ടാവും. അതിൽ അസംസ്കൃത വസ്തുക്കൾ കേരളത്തിൽ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കണ്ടീഷനാണത്. ഉദാഹരണത്തിന് കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെങ്കിൽ വെളിച്ചെണ്ണ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ കൊപ്രയാണ് അതിന്റെ അസംസ്കൃത വസ്തു, അത് കേരളത്തിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് നേരെ മറിച്ച് ടീ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെങ്കിൽ അത് കുറഞ്ഞത് ടീ ലീവ്സ് 80% കേരളത്തിൽ നിന്ന് 20% ഔട്ട്സൈഡ് കേരള എടുക്കാമെന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്. അതുപോലെ ജനറൽ റിക്വസൈറ്റ് ക്രൈറ്റീരിയയും ഇതുമായി ബന്ധപ്പെട്ട ജനറൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി മുഴുവൻ തന്നെ കേരളത്തിനകത്ത് നടത്തണം. ഫുഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷനോ ലൈസൻസോ ഉണ്ടായിരിക്കണം. ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. GST രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ പ്രീ റിക്വസൈറ്റ് ക്രൈറ്റീരിയയിൽ പറയുന്നത്. സ്പെസിഫിക് പ്രീ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഓരോ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് വെളിച്ചെണ്ണയാണെങ്കിൽ എക്സ്പ്രസ് റോ ഗ്രേഡ് 1 കോക്കനട്ട് ഓയിൽ ആയിരിക്കണം മാനുഫാക്ചർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് ആയ IS 542 അല്ലെങ്കിൽ അക്മാർക്ക് ഇവയിലൊന്ന് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മൂന്നാമതായി സെൽഫ് ഡിക്ലറേഷൻ ആണ് ഇതിന്റെ നിർമ്മാതാക്കളിൽ നിന്നും വാങ്ങുന്നത്. അത് 3 കാര്യങ്ങളിലാണ് സെൽഫ് ഡിക്ലറേഷൻ വാങ്ങുന്നത്. 1 ക്വാളിറ്റി പ്രാക്ടീസസ്, 2 എത്തിക്കൽ പ്രാക്ടീസസ്, 3 റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി പ്രാക്ടീസ്. ക്വാളിറ്റി പ്രാക്ടീസസിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വേണം. പേഴ്സണൽ ഹൈജീൻ, ഹാൻഡ് വാഷ്, ഗ്ലൗസ്, മാസ്ക് എന്നിവ ജീവനക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം. എത്തിക്കൽ പ്രാക്ടീസിലാണെങ്കിൽ ചൈൽഡ് ലേബർ ഉണ്ടാവാൻ പാടില്ല, വിമൻ ട്രാൻസ്ജെൻഡർ വർക്ക് ഫോഴ്സിന്റെ റെപ്രസെന്റേഷൻ, എംപ്ലോയി എക്സ്പ്ലോയിറ്റേഷനുള്ള ഗ്രീവൻസിനുള്ള ദൃഢത്തൽ മെക്കാനിസം ഉണ്ടായിരിക്കണം.
0: ബാലവേലയില്ലാത്തതും പരിസ്ഥിതി സൗഹൃദവുമായ ഉത്തരവാദിത്ത പ്രവൃത്തി രീതികളിലൂടെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനെ കുറിച്ച് അപഗ്രഥിക്കുന്നു സാമ്പത്തിക വിദഗ്ധൻ BA പ്രകാശ്.
3: സാധാരണ ഒരു കൺസ്യൂമർ ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ബ്രാൻഡഡ് സാധനങ്ങളെയാണ് സാധാരണ വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഒരു ബ്രാൻഡ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഉയർന്ന ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ ഒരു ബ്രാൻഡ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോ മെച്ചമായ പ്രോഡക്റ്റ് വാങ്ങിക്കാനും അല്ലെങ്കിൽ മെച്ചമായ ഉൽപ്പാദകരെ കണ്ടുപിടിക്കാനും നമ്മൾ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് സാധാരണഗതിയിൽ സാധാരണ കൺസ്യൂമേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത്. ബ്രാൻഡിന്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ വകുപ്പ്

0: ഒരു ബ്രാൻഡിംഗ് കേരള ബ്രാൻഡ് പോർട്ടൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അതില് 11 പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് അവർ ബ്രാൻഡ് വെളിച്ചെണ്ണ, കാപ്പി, തേയില, നെയ്, തേൻ, പാദരക്ഷകൾ തുടങ്ങിയ പ്രോഡക്ട്സിൽ അവരൊരു കേരള ബ്രാൻഡ് ഡിക്ലെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഉൽപാദകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മെച്ചമായ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കും, മെച്ചമായ മാർക്കറ്റ് അവർക്ക് കിട്ടാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകും, പിന്നെ മെച്ചമായ ലാഭം, അതായത് നല്ല ബ്രാൻഡാവുമ്പോൾ നിങ്ങൾക്ക് വില വേണമെങ്കിൽ കൂട്ടാൻ കഴിയും, അതുമൂലം കൂടുതൽ ലാഭം നേടാൻ കഴിയും, അല്ലെങ്കിൽ രാജ്യത്തിനകത്തുള്ള മാർക്കറ്റും വിദേശ മാർക്കറ്റിലേക്ക് കടക്കാൻ കഴിയും. ചുരുക്കത്തിൽ ഉൽപാദകർക്കും ഉൽപ്പന്നങ്ങൾക്കും മെച്ചമായ വിപണിയും മെച്ചമായ വിലയും ഒക്കെ കിട്ടാൻ ഇത് തീർച്ചയായിട്ടും സഹായിക്കും. നമ്മുടെ കേരളത്തിലെ ഉള്ള പല ഉൽപ്പന്നങ്ങൾക്കും കൂടുതൽ ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ കഴിയും, അത് നമ്മുടെ മൊത്തത്തിലുള്ള വ്യവസായ വാണിജ്യ രംഗത്തിന് കൂടുതൽ കരുത്ത് പകരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല.
1: സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു ആഗോള ബ്രാൻഡ് ഇമേജ് ലഭിക്കുന്നത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും ചെറുകിട സംരംഭങ്ങൾക്കും നൽകുന്ന ആത്മവിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് ചാപ്റ്റർ പ്രസിഡന്റ് എസ് എം രഘുചന്ദ്രൻ നായർ.
2: കേരള ഗവൺമെന്റ് ഒരു കേരള ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നല്ലൊരു കോൺസെപ്റ്റാണ് കേരള ബ്രാൻഡ് എന്ന് പറഞ്ഞത്. പക്ഷെ ആ കേരള ബ്രാൻഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് യൂണീക് ആയിരിക്കണം. കാര്യം നമുക്ക് ബാക്കിയുള്ള സംസ്ഥാനത്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കേരള ബ്രാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ കേരളത്തിൽ നമ്മളിപ്പോ എല്ലാവർക്കും അറിയാം കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് കേരളത്തിലെ കോക്കനട്ട് ഓയിലാണ് അറിയപ്പെടുന്ന ഒരു ഓയിൽ. അതേപോലെ നമുക്ക് കേരള ബ്രാൻഡിന്റെ യൂണീക് ആയിട്ടുള്ള പ്രോഡക്ട്സിന് കേരള ബ്രാൻഡ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത് പ്രത്യേകിച്ച് ഇപ്പൊ ചെറുകിട വ്യവസായമാണ് നോക്കിയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പം നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് അതിന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേണം, അതിനായിട്ടുള്ള റെക്കഗ്നിഷൻസ് വേണം, അതിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോഡക്റ്റ് മാച്ച് ചെയ്യുമ്പോൾ. നമ്മൾ വെറുതെ നമുക്ക് കേരള ബ്രാൻഡ് പ്രോഡക്റ്റ് ഉണ്ട്, നമ്മൾ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ കേരള ബ്രാൻഡ് പ്രോഡക്റ്റാണ്, കേരളത്തിൽ കിട്ടുന്ന സാധനം ബാലരാമപുരത്തുള്ള കൈത്തറി അത് കേരള ബ്രാൻഡാണ്. ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് കൂടാതെ നമുക്ക് പുതിയതായിട്ട് വരുന്ന പ്രോഡക്ട്സ് നമുക്ക് കേരളത്തിലെ യൂണീക് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് പുറം ലോകത്ത് അല്ലെങ്കിൽ പുറം സംസ്ഥാനത്ത് അല്ലെങ്കിൽ പുറം രാജ്യത്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റ് കേരളത്തിലേ കിട്ടുള്ളൂ, വേറെ ഒരിടത്ത് കിട്ടത്തില്ല എന്ന ഒരു പ്രോഡക്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് കേരള ബ്രാൻഡിന് പറഞ്ഞ് പേരിടാൻ പറ്റുള്ളൂ. അപ്പൊ കേരള ഗവൺമെന്റ് ഇപ്പോൾ വന്നിരിക്കുന്ന പദ്ധതി നല്ലതാണ്. കാര്യം പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്സ് വരുന്നു, ഇതിനകത്ത് MSMEക്കാർ വരുന്നു, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് കൊണ്ടുവരുന്നു, പുതിയ പുതിയ പദ്ധതികൾക്കകത്ത് ഒരു യൂണീക് ആയിട്ടുള്ള കേരള ഗവൺമെന്റിന് കേരളത്തിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന കേരള ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആയിട്ടും മുന്നോട്ട് വരുമ്പോൾ അത് സർവീസസ് ആവാം, പ്രോഡക്റ്റ് ആവാം, പല കാര്യങ്ങളും അതിനകത്ത് വരാം. അപ്പൊ ആ ബ്രാൻഡ് ചെയ്യാനായിട്ടുള്ള കേരള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് നല്ലതാണ്. ആ ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും ചേംബർ ഓഫ് കോമേഴ്സും ഇൻഡസ്ട്രീസിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്.
3: രാജു അപ്സര, സംസ്ഥാന പ്രസിഡന്റ്, കേരള വ്യാപാരി ഉത്സവ ഏകോപന സമിതി. കേരളത്തിന് ഒരു തനത് ബ്രാൻഡ് എന്ന ആശയം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. കേരള ബ്രാൻഡ് കേരളത്തിന്റെ ഒരു പരിച്ഛേദമായി വളരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചെറുകിട സംരംഭകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ കേരളത്തിനകത്തും പുറത്തും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാൻ ബ്രാൻഡിംഗ് സഹായിക്കും. ആദ്യഘട്ടത്തിൽ 11 ഉൽപ്പന്നങ്ങൾക്കാണ് ബ്രാൻഡിംഗ് നൽകുന്നതെങ്കിലും പിന്നീട് ഇത് ഉയരുമെന്ന് ഉറപ്പാണ്. ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് സർട്ടിഫിക്കേഷൻ ലഭിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇതുവഴി ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകുകയും ചെറുകിട ഉൽപ്പാദകർക്ക് വിപണിയിൽ നല്ല പേര് നേടുകയും ചെയ്യാം. ചെറുകിട സ്ഥാപനങ്ങൾ സ്വന്തമായി വലിയ തോതിൽ പരസ്യം ചെയ്യുവാൻ കഴിയണമെന്നില്ല, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാകില്ല. എന്നാൽ സർക്കാർ സഹായത്തോടെയുള്ള ബ്രാൻഡിന്റെ പിന്തുണ ലഭിക്കുമ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നേടാൻ കഴിയും, വിപണനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും, ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാൻ കൂടുതൽ തൊഴിലാളികളെ നിയമിക്കേണ്ടി വരും.
1: കേരളത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുതാര്യതയും ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കേരള ബ്രാൻഡ് പദ്ധതി. വ്യാവസായിക രംഗത്ത് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രാദേശിക സംരംഭകർക്ക് ലോക വിപണിയിലേക്ക് വാതിലുകൾ തുറക്കാൻ ഈ ഉദ്യമത്തിലൂടെ സാധിക്കും. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിൽ നമുക്കും പങ്കാളികളാകാം.

0: മറ്റൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭീരി വീണ്ടും എത്തും നാളെ രാവിലെ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച, അതായത് സെപ്റ്റംബർ 14 രാവിലെ 11:00.

0: മുതൽ 12 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. മറക്കാതെ വിളിക്കുക. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണിവരെ.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പരിചയമാണല്ലോ. ആണോ?
3: ഇതാരാ വിളിക്കുന്നത്?
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
5: 8281423305.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
6: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.

0: നമസ്തേ. അനന്തപുരിയുമായി നമുക്ക് മടങ്ങി വരാം 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ് ഡെസ്ക് റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് എസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയാദ് അൽ നഹ്യാൻ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി മൌറോ വിയേരയാണ്. സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ

0: ഇന്നവേറ്റ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും.
1: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ഇന്നലെ ഇന്തോനേഷ്യ, ആഫ്രിക്ക, അബുദാബി, മലേഷ്യ, ഈജിപ്ത്, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഉന്നത നേതാക്കളെ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. ബഹുദ്രുവ ലോകത്തിന്റെ പ്രാധാന്യവും സമകാലിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനും യു എൻ രക്ഷാസമിതി ഉൾപ്പെടെ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പരിഷ്കരണം വരുത്തേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും കപ്പൽ ഗതാഗത വാണിജ്യ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നാവികരുടെ സുരക്ഷാക്ഷേമം എന്നിവ ഉറപ്പാക്കാനും തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ രാവിലെ 9:30 മുതൽ രാത്രി 9 വരെ പ്രധാന പാതകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാധ്യമായ ഇടങ്ങളിലെല്ലാം പൊതുഗതാഗത സംവിധാനങ്ങൾ, മെട്രോ തുടങ്ങിയവ ഉപയോഗിക്കാനും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അവശ്യ സേവന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ മുൻഗണന നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജനയ്ക്ക് ഇന്ന് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 ഈ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം യോഗ്യരായ ഭൂവുടമകൾക്കും ചെറുകിട നാമമാത്ര കർഷകർക്കും 60 വയസ്സ് മുതൽ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നു. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെൽസാസിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ കൃഷിവകുപ്പ് ഡയറക്ടറായും നിയമിച്ചു. വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോർ റൺ എക്സ്പോ 2026, എനർജി കോൺക്ലേവ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴയുടെ കുറവും കൽക്കരി ക്ഷാമവും ഉൽപ്പാദനത്തെ ബാധിച്ചപ്പോൾ കടുത്ത ചൂട് കാരണം സംസ്ഥാനത്ത് എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചതായും മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 വരെയായിരുന്നു പീക്ക് അവറുകൾ. ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രം വൈദ്യുതിയാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും ബാക്കി മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികൾ എറണാകുളം നായരമ്പലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജകമണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊങ്കിണി ഭാഷാപണ്ഡിതൻ എൻ പുരുഷോത്തമ മല്യ എറണാകുളം ചെർളായിൽ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 2015 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. മട്ടാഞ്ചേരിയിൽ ജനിച്ച മല്യ വിദ്യാഭ്യാസ പ്രവർത്തകനും എഴുത്തുകാരനും കൊങ്കണി ഭാഷാപ്രചാരകനും ആയിരുന്നു. സംസ്കാരം രാവിലെ 10:30 കരിപ്പാലം രുദ്രവിലാസം ശ്മശാനത്തിൽ. ഭാരതത്തിലെ യുവാക്കളെ പുതിയ സാങ്കേതിക ലോകത്തിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തിന് മാതൃകയാണെന്ന് BJP അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് മാവൂരിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാ അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിയന്തര

0: അടിസ്ഥാന അടിയന്തര ശുശ്രൂഷ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. ചൈനയിൽ ജൂനിയർ ഏഷ്യ കപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആദ്യ സെമിഫൈനലിൽ ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. ഇന്ത്യൻ സമയം രാവിലെ 9:15 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. മലേഷ്യയെ 1-3 ഇന്ത്യ തോൽപ്പിച്ചത്. നാളെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ. ദുബായിലെ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഒക്ടോബർ 25 മുതൽ 31 കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്ന് മുതൽ 15 കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. തൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2,300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 17 സുബ്രതോ കപ്പ് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയാണ് ഡൽഹിയിൽ ദേശീയ മത്സരത്തിന് ടീം തെരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് ടീമിൻ്റെ ആദ്യ മത്സരം. മന്ത്രി KM ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. മർക്കസ് സെൻട്രൽ ക്യാമ്പസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെൻ്ററിലെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഭവനമായി അംഗീകരിച്ച വേങ്ങേരിയിലെ മേടഭവനത്തിൻ്റെ ഉടമ ബാബു പറമ്പത്തിന് ജില്ലാ ശുചിത്വ മിഷൻ അനുമോദിച്ചു. CWRDMലെ ഡോക്ടർ ശ്രുതിയുടെ നേതൃത്വത്തിലെ ശാസ്ത്രജ്ഞരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മേടയെ കാർബൺ ന്യൂട്രൽ ഭവനമായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നമസ്തേ അനന്തപുരി തുടരുകയാണ്. ഇനിയൊരു ഗാനത്തിലേക്ക്. യേശുദാസും സംഘവും പാടിയത് ചിത്രം ഉണ്ണികളെ ഒരു കഥ പറയാം. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ്എം 101.9. ഇപ്പോൾ സമയം 7 മണി. നമുക്കിനി ഇന്നത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട 45-ാമത് പൈതൃക കേന്ദ്രം ഏതാണ്? ഒരിക്കൽ കൂടി പറയാം. അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട 45-ാമത് പൈതൃക കേന്ദ്രം ഏതാണ്? അപ്പോൾ ഇതിന്റെ ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാലോ. 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: കാർഷിക മേഖലാ വാർത്തകൾ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനകുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 15 പശുക്കളെ ഈ മാസം 15-ന് പകൽ 11 മണിക്ക് ഫാം പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേലസമയത്തിന് മുൻപായി പശുവിന് 10,000 രൂപ നിരതദ്രവ്യമായി ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471273292 എന്ന ഫാം ഓഫീസ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 18-19 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0497-2763473. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന്

0: നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. തകഴി, അമ്പലപ്പുഴ നോർത്ത്, നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633815621, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 8547865338 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ അറിയിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഈ മാസം 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388834424 95394742 എന്നീ നമ്പറുകളിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: മലയാള സംഗീത ലോകത്ത് വേറിട്ട ശബ്ദം സൌന്ദര്യം കൊണ്ട് ശ്രദ്ധേയയായ ഗായികയായിരുന്നു സ്വർണലത. പ്രണയം, വിരഹം, വിഷാദം തുടങ്ങി വികാരങ്ങളുടെ സൂക്ഷ്മതകൾ അതിമനോഹരമായി പകരാനുള്ള കഴിവ് സ്വർണലതയ്ക്കുണ്ടായിരുന്നു. മലയാളത്തിന് പുറമെ വിവിധ ഭാഷകളിലും അവർ മനോഹര ഗാനങ്ങൾ ആലപിച്ചു. സ്വർണലതയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം. 7.5 എന്ന ചിത്രത്തിനുവേണ്ടി ഷിബു ചക്രവർത്തി എഴുതി, ജോൺസൺ സംഗീതം നൽകിയത്.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഇനി ഇന്നത്തെ ചരിത്ര വിശേഷം നോക്കാം.
3: ചരിത്രത്തിലിന്ന്
4: 2012 സെപ്റ്റംബർ 12 കേരളത്തിലെ കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം അന്നത്തെ ഭാരതീയ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നിർവഹിച്ചത്. കേരളത്തിന്റെ ഗതാഗത വികസന ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറിയ കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക തുടക്കത്തിന് ഈ ദിവസം അടിത്തറയായി. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിലും നഗരവികസനം വേഗത്തിലാക്കുന്നതിലും ഈ പദ്ധതി നിർണായക പങ്കുവഹിച്ചു. 1990 സെപ്റ്റംബർ 12 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ പ്രോജക്ട് ഓഫീസ് തുറന്നുകൊണ്ട് കൊങ്കൺ റെയിൽവേ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. പ്രശസ്ത എഞ്ചിനീയറായ ഇ ശ്രീധരൻ മെട്രോമാൻ ആയിരുന്നു കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ തോക്കൂർ വരെയാണ് ഈ റെയിൽവേ പാത നീളുന്നത്. ഇത് മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ പശ്ചിമ തീരത്തുകൂടി കടന്നുപോകുന്ന ഈ പാത മുംബൈയും മംഗലാപുരവും തമ്മിലുള്ള യാത്രാസമയം ഏകദേശം 26 മണിക്കൂറോളം കുറയ്ക്കാൻ സഹായിച്ചു. 1998 ജനുവരി 26 കൊങ്കൺ റെയിൽവേ പാത പൂർണമായും രാജ്യത്തിന് സമർപ്പിച്ചത്. 1990 സെപ്റ്റംബർ 12 മോസ്കോയിൽ വെച്ചാണ് ജർമ്മനിയുടെ പുനരേകീകരണത്തിന് വഴി തുറന്ന ചരിത്രപരമായ 2+4 ഉടമ്പടി ഒപ്പുവച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം വിഭജിക്കപ്പെട്ട ജർമ്മനിയെ വീണ്ടും ഒന്നാക്കാൻ സഹായിച്ച ഏറ്റവും നിർണായകമായ നയതന്ത്ര നീക്കമായിരുന്നു ഇത്. ട്രീറ്റി ഓൺ ദ ഫൈനൽ സെറ്റിൽമെന്റ് വിത്ത് റെസ്പെക്ട് ടു ജർമ്മനി എന്നാണ് ഈ കരാറിന്റെ ഔദ്യോഗിക പേര്. കിഴക്കൻ ജർമ്മനി, പശ്ചിമ ജർമ്മനി എന്നീ രണ്ട് രാജ്യങ്ങളും രണ്ടാം ലോക മഹായുദ്ധത്തിലെ സഖ്യകക്ഷികളായിരുന്ന അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ 4 വൻ ശക്തികളും ചേർന്നാണ് ഇതിൽ ഒപ്പുവച്ചത്. അതുകൊണ്ടാണ് ഇതിനെ 2+4 എന്ന് വിളിക്കുന്നത്. ഈ കരാറിലൂടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുടെ മേൽ 4 വൻ ശക്തികൾക്കുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും

0: അവർ ഉപേക്ഷിക്കുകയും ജർമ്മനിക്ക് പൂർണ്ണ പരമാധികാരം തിരികെ നൽകുകയും ചെയ്തു. ഈ കരാർ ഒപ്പുവച്ച് കൃത്യം 3 ആഴ്ചകൾക്ക് ശേഷം 1990 ഒക്ടോബർ 3 ജർമ്മനിയുടെ പുനരേകീകരണം ഔദ്യോഗികമായി യാഥാർത്ഥ്യമായി. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഇതിഹാസങ്ങളായ ശങ്കർ ജയ്കിഷൻ കൂട്ടുകെട്ടിലെ ജയ്കിഷൻ അന്തരിച്ചത് 1971 സെപ്റ്റംബർ 12 രാജ് കപൂറിന്റെ പ്രശസ്ത ചിത്രങ്ങളായ ആവാര, ശ്രീ 420, അനാരി, സംഘം, മേരാ നാം ജോക്കർ എന്നിവയ്ക്ക് സംഗീതം നൽകിയത് ഇവരാണ്. ഓർക്കസ്ട്രേഷന്റെ മികച്ച ഉപയോഗവും പാശ്ചാത്യ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ മനോഹരമായ സമന്വയവുമായിരുന്നു ഇവരുടെ പാട്ടുകളുടെ പ്രത്യേകത. പ്രശസ്തനായ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വായ്പാട്ടുകാരൻ മല്ലികാർജ്ജുൻ മൻസൂർ അന്തരിച്ചത് 1992 സെപ്റ്റംബർ 12. പണ്ഡിറ്റ് മല്ലികാർജ്ജുൻ മൻസൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ജയ്പൂർ അത്രോളി ഖരാനയിലെ ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളായിരുന്നു. അപൂർവവും സങ്കീർണവുമായ രാഗങ്ങൾ വളരെ ലളിതമായും മനോഹരമായും ആലപിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഏറെ പ്രശസ്തമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളായ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കന്നഡ ഭാഷയിൽ അദ്ദേഹം എഴുതിയ നന്ന രസയാത്ര എന്ന ആത്മകഥ ഏറെ ശ്രദ്ധേയമാണ്. ഇംഗ്ലീഷിലേക്ക് ഇത് മൈ ജേർണി ഇൻ മ്യൂസിക് എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
1: ചരിത്രത്തിൽ ഇന്ന്
0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ മലബന്ധം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.
3: കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മലബന്ധം 30 മുതൽ 35% കുട്ടികളിലും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. തീരെ ചെറിയ കുട്ടികൾ, പ്രീ സ്കൂൾ പ്രായമുള്ള കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം നേരിടുന്നത്. അധികം ഫിസിക്കൽ മൂവ്മെന്റ്സ് ഇല്ലാതിരിക്കുക, ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ, ബാത്റൂം ഉപയോഗിക്കാനുള്ള മടി തുടങ്ങിയ വിവിധ ഘടകങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലബന്ധം പലതരത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ശ്രേണിയാകാം. ലക്ഷണങ്ങൾ: ആഴ്ചയിൽ 2 അതിൽ കുറവോ തവണ മാത്രം മലവിസർജനം നടത്തുക, കട്ടിയേറിയ സ്റ്റൂൾസ് പാസ് ചെയ്യുക, രക്തമയത്തോടുകൂടിയുള്ള വേദനയേറിയ മലവിസർജനം, അതിന് കാരണം മലാശയത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളൽ അല്ലെങ്കിൽ ചെറിയ പൊട്ടൽ മൂലമുണ്ടാകുന്ന ബ്ലീഡിംഗാണ്. മലവിസർജനം വേദനാജനകമായാൽ കുട്ടികളിൽ കെട്ടി നിർത്തുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. ഇത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനോടുള്ള വിരക്തിയും ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മൂത്രാശയ സ്തംഭനവും മൂത്രനാളിയിലെ അണുബാധയുമായി കോൺസ്റ്റിപ്പേഷന് ബന്ധമുണ്ട്. കാരണങ്ങൾ: ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളോടൊപ്പം കുട്ടികളിൽ പലപ്പോഴും മലബന്ധം അനുഭവപ്പെടുന്നു. ഉദാഹരണങ്ങൾ: ടോയ്ലറ്റ് പരിശീലനം, പുതിയ സ്കൂളിലേക്കുള്ള മാറ്റം, ഭക്ഷണശീലത്തിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ശിശുക്കളിൽ മുലപ്പാലിൽ നിന്ന് ഫോർമുല മിൽക്കിലേക്ക് മാറുന്നത് മലബന്ധത്തിന് കാരണമാകുന്നു. 95% കേസുകളും ഫംഗ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ അഥവാ പ്രവർത്തനപരമായ മലബന്ധമെന്ന് കരുതുന്നു. ശാരീരിക പരിശോധനയിൽ ഡോക്ടർക്ക് കുട്ടിയുടെ മലാശയത്തിൽ വലിയ അളവിൽ മലം കെട്ടിക്കിടക്കുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. കട്ടിയുള്ള സ്റ്റൂളുകൾ, മലമൂത്രവിസർജനത്തോടൊപ്പം ഉണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടി പതിവായി അടക്കി നിർത്തുന്ന സ്വഭാവം പ്രകടിപ്പിക്കുക എന്നത് സുപ്രധാനമായ രോഗലക്ഷണങ്ങളാണ്. രോഗനിർണയത്തിന് വയറിന്റെ എക്സ്റേ അഥവാ അബ്ഡോമൻ എക്സ്റേ എടുക്കുന്നത് രോഗനിർണയം എളുപ്പമാക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ എങ്ങനെ തടയാം? നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് സഹായിക്കും. കുഞ്ഞുങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് സ്ഥിരമായ ഒരു സമയക്രമം പാലിക്കുക. ലാക്ടുലോസ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ, പോളിയെഥിലിൻ ഗ്ലൈക്കോളേറ്റ് മുതലായ മരുന്നുകൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കുഞ്ഞുങ്ങളിലെ മലബന്ധം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.
4: ഇനി യേശുദാസും എസ് ജാനകിയും പാടിയൊരു ഗാനം, ചിത്രം ഇനിയെങ്കിലും. ഗാനരചന യൂസഫലി കെ ചേരി, സംഗീതം ശ്യാം.

0: ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
5: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
4: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടി എൻ സി അപ്ലൈ.
6: തൊഴിൽ ദർശനം.
7: കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ ചണ്ഡീഗഡിലുള്ള സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ഓർഗനൈസേഷനിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. സെക്യൂരിറ്റി ഓഫീസർ ഒഴിവ് 1. പ്രായം 35 വയസ്സ് കവിയരുത്. റിസപ്ഷനിസ്റ്റ് ഒഴിവ് 1. പ്രായം 28 വയസ്സ് കവിയരുത്. ഡ്രൈവർ ഒഴിവ് 4. പ്രായം 27 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 14. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്ന സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.csio.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.csio.res.in. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ റീജിയണൽ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറുടെ ഓഫീസാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സ്റ്റെനോഗ്രാഫർ, ടാക്സ് അസിസ്റ്റന്റ്, മൾട്ടി

0: ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലായി 85 ഒഴിവുണ്ട്. വിവിധ കായിക ഇനങ്ങൾ പരിഗണിക്കും. എല്ലാ ഇനങ്ങളിലും പുരുഷന്മാർക്കും വനിതകൾക്കും അവസരമുണ്ട്. കായിക ഇനങ്ങൾ അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ബ്രിഡ്ജ്, ക്യാരംസ്, ചെസ്, ക്രിക്കറ്റ്, ഹോക്കി, കബഡി, പാരാ സ്പോർട്സ്, സ്വിമ്മിംഗ്, ടേബിൾ ടെന്നീസ്, വോളിബോൾ, റെസ്ലിംഗ്, യോഗാസന. വിദ്യാഭ്യാസ യോഗ്യത: മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് 10ാം ക്ലാസ് വിജയം, സ്റ്റെനോഗ്രാഫർക്ക് 12ാം ക്ലാസ് വിജയം, ടാക്സ് അസിസ്റ്റന്റിന് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. പ്രായം: മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് 18നും 25 വയസ്സിനും ഇടയിൽ, മറ്റ് തസ്തികകളിൽ 18നും 27 വയസ്സിനും ഇടയിൽ. സംവരണ വിഭാഗക്കാർക്ക് ഇളവ് ലഭിക്കും. കായിക യോഗ്യത: ദേശീയ, അന്തർദേശീയ, അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പുകൾ, ദേശീയ സ്കൂൾ സ്പോർട്സ് ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി യൂത്ത് വിന്റർ പാരാ ഗെയിമുകൾ എന്നിവയിലെ സ്ഥാനം അല്ലെങ്കിൽ പങ്കാളിത്തമാണ് പരിഗണിക്കുക. അപേക്ഷാ ഫീസ് 200 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനത്തിനും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.incometaxindia.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.incometaxindia.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15. ന്യൂഡൽഹി ആസ്ഥാനമായ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സിമൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 14 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: എഞ്ചിനീയർ 10, പ്രൊഡക്ഷൻ 3, മെക്കാനിക്കൽ 3, മൈനിംഗ് 1, ഇലക്ട്രിക്കൽ 1, ഓഫീസർ 2, മാർക്കറ്റിംഗ് 1, ലീഗൽ 1, അനലിസ്റ്റ് 2, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 2. പ്രവൃത്തി പരിചയം: ഓഫീസർ മാർക്കറ്റിംഗ് തസ്തികയിലേക്ക് 1 വർഷത്തെയും മറ്റെല്ലാ തസ്തികകളിലേക്കും 2 വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cclTD.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.cclTD.in. മുംബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 16 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: ഡെപ്യൂട്ടി ജനറൽ മാനേജർ 2, പർച്ചേസ് 1, ലൈബ്രറി 1, അസോസിയേറ്റ് മാനേജർ 2, സിവിൽ 1, ഇലക്ട്രിക്കൽ 1, അസിസ്റ്റന്റ് മാനേജർ 2, സിവിൽ 1, ഇലക്ട്രിക്കൽ 1, അസിസ്റ്റന്റ് 2, ജൂനിയർ അസിസ്റ്റന്റ് അഡ്മിൻ 8. അപേക്ഷാ ഫീസ് 590 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iimmumbai.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://iimmumbai.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15.
1: തൊഴിൽ ദർശനം. ജഹാംഗീർ ഉമർ സംവിധാനം ചെയ്ത് ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ രചിച്ച ഒക്ടോബർ 2 റിലീസ് ചെയ്യുന്ന ധനുഷ് കോടിയിലേക്ക് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിൽ. ഏവർക്കും സ്വാഗതം.
2: കൈതപ്രം എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി. MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം അഭിമന്യു.

0: ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിറ്റാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് NJ ജോഷിലാൽ.
3: യാത്രകൾ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വിനോദയാത്രയാണെങ്കിൽ പ്രത്യേകിച്ച്, പോകുന്ന സ്ഥലമല്ല, പോകുന്ന രീതിയുമല്ല, ആരൊക്കെ കൂടെയുണ്ട് എന്നതാണ് ഒരു യാത്രയെ ആസ്വാദ്യകരമാക്കുന്നത്. അങ്ങനെയുള്ള യാത്ര നമ്മളിൽ എത്രയോ പേർ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? ഒരിക്കൽ കൂടി എന്ന് നാം പറയണമെങ്കിൽ നമുക്ക് ഏറെ ഇഷ്ടമുള്ള എന്തോ ഒന്ന് അതിലുണ്ടാകണം. അത് ജീവിതാനുഭവങ്ങളാകാം, ബന്ധങ്ങളാകാം, സൗഹൃദങ്ങളാകാം, ചെന്നു ചേരാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളാകാം, പ്രിയപ്പെട്ടവർ ഒന്നിച്ചു ചേർന്ന ഒരിക്കലും മറക്കാനാകാത്ത നിമിഷങ്ങളാകാം. കാലം നമ്മുടെ ശരീരത്തിലും മനസ്സിലും പഴയത് എന്ന് മുദ്ര ചാർത്തി തരുമ്പോഴും ആ ഇന്നലെ മനസ്സിൽ നിന്നും മായാതെ തന്നെ നിൽക്കും.

ക്യാമ്പസ് ജീവിതം പശ്ചാത്തലമാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ ഈ ഗാനം കേൾക്കുമ്പോൾ ഒരുപക്ഷേ തോന്നുമായിരിക്കും എല്ലാവരും ഒരിക്കൽ കൂടി ഒത്തുകൂടിയെങ്കിൽ. സ്കൂൾ കോളേജ് പഠന കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് പൊതുവെ പറയാറുണ്ട്. ഒരു വിനോദയാത്ര സ്ഥിരമായി പോകുന്ന ഇടമാണ്. അവിടെ നിരനിരയായി നിൽക്കുന്ന കാറ്റാടി മരങ്ങളുണ്ട്, കുളിരുണ്ട്. അത് പ്രണയക്കുളിരാകുമ്പോൾ ഉള്ളും ശരീരവും ഒന്ന് കിടുങ്ങാതിരിക്കില്ല. മറയത്ത് നിന്നൊരു നോട്ടം കൂടി ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള കാഴ്ചകൾ ചിലപ്പോൾ മറന്നുപോയെന്ന് വരാം. മനസ്സുകൾക്കൊന്നും മതിലില്ലാതിരുന്ന കാലം, വേർതിരിവുകൾ ഒന്നുമില്ല, സൗഹൃദം മാത്രം. ഈ കാലം ഒരിക്കലും മതിയാകില്ല, ഈ സമയങ്ങൾ ഒരിക്കലും തീരരുതേ എന്ന് ആശിച്ചു പോയിട്ടുമുണ്ട്.

സന്തോഷം തോന്നുമ്പോൾ, പ്രിയപ്പെട്ടവരൊക്കെ സമീപത്തുള്ളപ്പോൾ, കാണുന്നതിലെല്ലാം മഴവില്ലുണ്ട് എന്ന് തോന്നും. പുലർകാലത്ത് വിരിയുന്ന പൂക്കൾ കാറ്റിലാടുമ്പോൾ അതൊരു രസനടനമായും തോന്നും.

മഴക്കാർ മാനത്തെത്തുമ്പോഴാണല്ലോ മയിലുകൾ നൃത്തം ചെയ്യുന്നത്. പെൺമയിലാണെങ്കിൽ ഉറപ്പിക്കാം, വന്നു ചേരുന്നത് തീർച്ചയായും ആണിണയാകും. കാണാത്തൊരു പക്ഷി ദൂരെ എവിടെയോ ഇരുന്ന് ചിലയ്ക്കുന്നു. സന്തോഷത്തോടെയായാലും പരിഭവത്തോടെയായാലും പെയ്തൊഴിയുന്ന കണ്ണീർ മടയ്ക്ക് കയ്പ്പരസമല്ല എന്ന് തിരിച്ചറിയുന്നു. കൊലുസിളക്കി വരുന്നൊരു പുതുമഴ കൂടെ ഉണ്ടെങ്കിൽ ഈ സൗഹൃദങ്ങളും പ്രണയവും ഒത്തുചേരലുമെല്ലാം കിനാവ് പോലെ നമ്മെ മൃദുവായി സ്പർശിച്ചുകൊണ്ടേയിരിക്കും.

ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി എന്ന് കാലങ്ങൾക്ക് മുമ്പേ എഴുതിയ കവി എന്നും സ്മരണീയനാകുന്നത് ആ വികാരങ്ങൾ നമ്മെ വിട്ടുപോകാത്തതുകൊണ്ടാണ്. വർഷങ്ങൾ കഴിഞ്ഞ് ജീവിതത്തിന്റെ വരണ്ട ഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ, നടന്ന് തളർന്ന് ഒരിറ്റ തണലിൽ ഇളവേൽക്കുമ്പോൾ, കടന്നുപോയ ആ നല്ല ദിനങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ കാതോരത്തിരുന്ന് പാടിക്കൊണ്ടേയിരിക്കും.

0: ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരചന്ദ്ര വർമ്മ എഴുതി, അലക്സ് പോൾ ചിട്ടപ്പെടുത്തി, വിധു പ്രതാപ്, റജു ജോസഫ് എന്നിവരും സംഘവും പാടിയ ഗാനമാണ് ഇത്.
1: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.
2: ₹299 സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ ₹10,000 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
3: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
1: ഈ ഗാനം പ്രവാഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണിജ്യറാമും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്നാരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നാളെ ഞങ്ങളുടെ വിവാഹം ഈ ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: നുള്ളി നോവിക്കാതെ ഈ ചിത്രത്തിനു വേണ്ടി രാജാമണി സംഗീതം നൽകി യേശുദാസ് പാടിയത്, രചന പൂവച്ചൽ ഖാദർ.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: രാഗം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് വാണി ജയറാം. രചന വയലാർ, സംഗീതം സലീൽ ചൌധരി.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ദാദ്രാനഗർ ഹവേലി ദമൻ ദിയു സന്ദർശനം പുരോഗമിക്കുന്നു. സിൽവാസയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. 4-ാം തവണയാണ് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെത്തി. ഇന്തോനേഷ്യ, ആഫ്രിക്ക, അബുദാബി, മലേഷ്യ, ഈജിപ്ത്, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന നേതാക്കളെ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിന്നും മദ്യവ്യവസായി വിജയ് മല്യയെ ഒഴിവാക്കില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുംബൈ ഹൈക്കോടതിയെ അറിയിച്ചു. മല്യയുടെ 14,131.6 കോടി രൂപയുടെ സ്വത്തുക്കൾ SBI കൺസോർഷ്യത്തിന് കൈമാറിയതായും ED കോടതിയെ അറിയിച്ചു. രാജ്യത്ത് ആദ്യമായി ഗവൺമെന്റ് ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്ന നൂതന പദ്ധതിക്ക് സംസ്ഥാന വയോജനക്ഷേമ വകുപ്പ് തുടക്കം കുറിക്കുന്നു. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകളിൽ വെള്ളം നിറയ്ക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. ഇതിന് 2,74,00,000 രൂപ അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്നു മുതൽ 15 വരെ കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകളിന് കേൾക്കാം 10 മണിക്ക്.

0: 6 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
3: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
4: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. പാടിയത് യേശുദാസും ചിത്രയും. ചിത്രം അന്ന.

0: ഇനി കാലം സാക്ഷി.
1: സ്വർണലത. പിന്നണി ഗായികയായിരുന്ന സ്വർണലത 1973 ഏപ്രിൽ 29 പാലക്കാട് ജില്ലയിൽ ജനിച്ചു. കർണാടകയിൽ നിന്നായിരുന്നു അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കുട്ടിക്കാലത്ത് തന്നെ പാട്ടുപാടാൻ പരിശീലിച്ച അവർ കീബോർഡും ഹാർമോണിയവും വായിക്കാൻ പഠിച്ചു. തുടർന്ന് കർണാടക ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അറിവ് നേടി. സ്വർണലതയ്ക്ക് ആദ്യമായി പിന്നണി പാടാൻ അവസരം നൽകിയത് സംഗീത സംവിധായകൻ MS വിശ്വനാഥനാണ്. ഇളയരാജ, AR റഹ്മാൻ, ദേവ, വിദ്യാസാഗർ, ഹാരിസ് ജയരാജ്, മണി ശർമ്മ തുടങ്ങി നിരവധി സംഗീത സംവിധായകരുടെ കീഴിൽ അവർ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 1000 ചിറകുള്ള മോഹം എന്ന ചിത്രത്തിലൂടെയാണ് സ്വർണലത മലയാളത്തിൽ തുടക്കം കുറിക്കുന്നത്. തുടർന്ന് ഹൈവേ, മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്, തച്ചോളി വർഗീസ് ചേകവർ, ഇൻഡിപെൻഡൻസ്, വർണ്ണപ്പകിട്ട്, സത്യം ശിവൻ സുന്ദരം, തെങ്കാശി പട്ടണം തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ സ്വർണലത പാടിയിട്ടുണ്ട്. തമിഴ്, തെലുഗ്, കന്നഡ, ഹിന്ദി, മലയാളം, ഉറുദു, ബംഗാളി, ഒഡിയ ഭാഷകളിലായി ഏതാണ്ട് 7000-ത്തിലധികം ഗാനങ്ങൾ അവർ പാടിയിട്ടുണ്ട്. 1994 കറുത്തമ്മ എന്ന ചിത്രത്തിലെ പോറാളെ പൊന്നുത്തായെ എന്നു തുടങ്ങുന്ന ഗാനത്തിന് സ്വർണലതയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. കൂടാതെ 3 തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡും ആന്ധ്രസർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവും അവർ നേടിയിട്ടുണ്ട്. വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് സംഗീതപ്രേമികളുടെ പ്രിയ ഗായികയായി മാറിയ സ്വർണലത 2010 സെപ്റ്റംബർ 12 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് സ്വർണലത പാടിയ ഒരു ഗാനശകലം കേൾക്കാം.

0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് സ്വർണലത പാടിയ ഗാനശകലം.
1: സ്വർണലതയും എം ജി ശ്രീകുമാറും പാടിയ ഈ ഗാനം വർണ്ണപ്പകിട്ട എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകിയത്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തന്നെ.

ഇനി ശ്രദ്ധിച്ചോളൂ നമുക്ക് ചുറ്റും. യങ് ഇന്ത്യൻസ് നടത്തുന്ന കോവളം മാരത്തണുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ കോവളം ജംഗ്ഷൻ മുതൽ വേങ്ങപ്പൊറ്റ വരെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. നാളെ പുലർച്ചെ 2 മണി മുതൽ രാവിലെ 11 മണി വരെയാണ് നിയന്ത്രണം. റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവർക്ക് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ആവിഷ്കരിച്ച റാഹത്ത് പദ്ധതിക്ക് തിരുവനന്തപുരം

മെഡിക്കൽ കോളേജിൽ തുടക്കമായി. ഇനി മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നുള്ള ഏതാനും അറിയിപ്പുകളാണ്. സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ സെപ്റ്റംബർ 29 നടക്കുന്ന 2026-27 അധ്യയന വർഷത്തെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്. സ്കൂൾ ഓഫ് ജെൻഡർ സ്റ്റഡീസ് പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 14 തീയതി, അതായത് തിങ്കളാഴ്ച രാവിലെ 10:30 അസൽ രേഖകൾ സഹിതം കൺവെർജൻസ് അക്കാദമിയ കോംപ്ലക്സിന്റെ 7 നിലയിൽ പ്രവർത്തിക്കുന്ന വകുപ്പ് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ ഇതാണ്: 8281541929. 1 മുതൽ 4 വർഷ BPT 2026 പരീക്ഷയുടെ വൈവാ ഓസി പ്രാക്ടിക്കൽ പരീക്ഷകൾ സെപ്റ്റംബർ 22 മുതൽ നടക്കും. ടൈം ടേബിൾ വെബ്സൈറ്റിലുണ്ട്. 1ഉം 2ഉം സെമസ്റ്റർ MA, MSc, MCOM പ്രൈവറ്റ് രജിസ്ട്രേഷൻ പരീക്ഷകൾ ജൂലൈ 26 പരീക്ഷകൾ ഒക്ടോബർ 1 മുതൽ നടക്കും. നാം കേട്ടത് നമുക്ക് ചുറ്റും. ഈ ഗാനം രസികൻ എന്ന ചിത്രത്തിനുവേണ്ടി ദേവാനന്ദും സുജാതയും പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: അക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
2: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
1: മൈ ജി പ്രൈസ് ചാലഞ്ച്
2: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടിസി അപ്ലൈ.
3: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
4: ആരെ കാണാൻ പോവാ?
3: ഭഗവതിയെ കാണാൻ.
4: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
3: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: നീന്തന ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈ പിടിച്ചിരിക്കുന്ന.
4: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
3: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. ജഹാംഗീർ ഉമർ സംവിധാനം ചെയ്ത് ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ രചിച്ച 2 October റിലീസ് ചെയ്യുന്ന ധനുഷ് കോടിയിലേക്ക് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് 13 September ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിൽ. ഏവർക്കും സ്വാഗതം.
5: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. പാടിയത് യേശുദാസ്. ചിത്രം കുയിലിനെ തേടി.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറ് കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: സമയം 8:30.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
5: നോവൽ സഞ്ചാരം.
8: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
9: വിശ്വം ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഞാൻ എന്തിനാ ഓടിപ്പോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ എനിക്ക് ഭ്രാന്തായിരുന്നിരിക്കാം. അതെ, ഭ്രാന്ത് തന്നെ. കഴിഞ്ഞത് മറക്കൂ, ഭാർഗവിയമ്മ പറയുന്നതാണ് കാര്യം. ആര്? നമ്മുടെ അയൽപ്പക്കത്തുണ്ടായിരുന്നില്ലേ ഭാർഗവിയമ്മ? അവരുടെ കോഴിമുട്ടയെടുത്ത് മുളപ്പിക്കാൻ വെച്ചതൊക്കെ മറന്നോ? ഓഹോ, അവരിപ്പോഴുണ്ടോ? ഒരാഹ്ലാദം വിശ്വത്തിൻ്റെ മുഖത്ത് കളിയാടി. ഉണ്ട്, അവരെപ്പോഴും പറയും, മറക്കാൻ കഴിയാഞ്ഞാൽ നമുക്കൊന്നും ജീവിക്കാൻ സാധിക്കില്ല എന്ന്. ശരിയാണ്. അതും പറഞ്ഞ് വിശ്വം വീണ്ടും ജാലകത്തിനുള്ളിലൂടെ നോക്കിക്കൊണ്ടിരുന്നു. രാധ മിണ്ടാതെ ഉത്തരീയത്തിൻ്റെ തലപ്പ് തിരിപ്പിടിച്ചുകൊണ്ടും ഗോപാലകൃഷ്ണൻ പരസ്യങ്ങൾ നോക്കുകയാണ്. മേലെ അമർന്ന ഭാരമൊന്നൊഴിഞ്ഞപ്പോൾ വിശ്വത്തിൻ്റെ ഹൃദയത്തിൽ പുതിയ ചോദ്യചിഹ്നങ്ങൾ മുളയെടുത്തു. രാധ കുഞ്ഞിരാമനെ അന്വേഷിച്ചത് നന്നായി. തൻ്റെ നുണ സത്യമായല്ലോ. പക്ഷേ എന്തിന് കുഞ്ഞിരാമനെ കാണുന്നു? അവർ തമ്മിലുള്ള ബന്ധം? കൊമ്പുകളോടും ചില്ലകളോടും കൂടിയാണ് ആ ചോദ്യം മനസ്സിൽ കിളിർത്തുയർന്നത്. ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് ഈ രാത്രി സമയത്ത് ഒരു സ്ത്രീ വരുമോ? വല്ല ബന്ധവുമില്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ കൊണ്ടുവരുമോ? എന്തോ ഒരു കെട്ടുപിണച്ചിൽ ഇതിനടിയിലുണ്ടല്ലോ. അവളെ കൂട്ടിക്കൊണ്ടുവന്നത് വിഡ്ഢിത്തമായോ? അവൾ അത്രയ്ക്കൊന്നും ആദരവ് അർഹിക്കുന്നില്ലെന്ന് വരുമോ? എല്ലാം രാധയോട് തുറന്നു ചോദിച്ചാലോ എന്ന് ഒരു നിമിഷത്തേക്ക് തോന്നി. എന്തു ചോദിക്കാൻ? സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. സ്നേഹിക്കുന്നത് അപരാധമാണോ? വിഡ്ഢിത്തമാണെന്ന് വരാം. ശൂന്യതയിലേക്ക് മുതലക്കൂപ്പ് കൊത്തുകയാണെന്ന് വരാം. എന്നാലും ക്ടോം ക്ടോം അടുത്തടുത്ത് വരുന്ന ആ മുട്ടിച്ചെരുപ്പിൻ്റെ ശബ്ദം അവനെ ആലോചനയിൽ നിന്നുണർത്തി. വരുന്നു. ആര്? രാധ ചോദിച്ചു. സുലൈമാനിക്ക. വിശ്വം അതും പറഞ്ഞ് രാധയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എത്ര പാവപ്പെട്ട പെൺകിടാവ്!

0: സുലൈമാൻ ചോറും കറിയും ഒരു ചെറുക്കനെ കൊണ്ട് എടുപ്പിച്ചിരിക്കുന്നു. രണ്ടു വിരിപ്പ് താൻ തന്നെ ഏറ്റിയിരിക്കുന്നു. വിശ്വം ഓടിച്ചെന്ന് ആ വിരിപ്പ് വാങ്ങി താഴെ വെച്ചു. ഇത് വേണ്ടായിരുന്നു.
1: മനുഷ്യർക്ക് ഒരിടത്ത് തടി സൂക്ഷിക്കണ്ടേ കുട്ടി?
0: സുലൈമാൻ ഒന്ന് ചിരിച്ചു. ഇലയിട്ട് രാധ വിളമ്പി. അവർ ഊണുകഴിച്ചു. സുലൈമാൻ ദൂരെ താടിയും തിരുമ്മിക്കൊണ്ട് നോക്കിയിരിക്കുകയാണ്. അവരുടെ ഊണ് കഴിഞ്ഞപ്പോൾ യാത്ര പറയുക പോലും ചെയ്യാതെ അയാൾ എഴുന്നേറ്റ് നടന്നു. പോയോ? വിശ്വം തലയുയർത്തി അന്വേഷിച്ചു. അകന്നുപോകുന്ന മുട്ടിച്ചെരിപ്പിന്റെ ശബ്ദമാണ് ആ അന്വേഷണത്തിന് ഉത്തരം നൽകിയത്. നടുക്കൊരു തളം, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ മുറി. അങ്ങനെയാണ് ആ വീട്. അവിടെ കിടന്നോളൂ. വിശ്വം അടുത്ത മുറി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാധയോട് പറഞ്ഞു. എന്നിട്ട് ഗോപാലകൃഷ്ണനോടുകൂടി സ്വന്തം മുറിയിൽ പോയി വാതിലടച്ചു. കിടന്നു, ഉറങ്ങിയില്ല. ചിന്തകൾ ഉറക്കത്തിന് നേരെ കല്ലെറിയുകയായിരുന്നു. ഗോപാലകൃഷ്ണൻ കിടക്കേണ്ട താമസം ഉറങ്ങി. അയാളുടെ ദേഹം നന്നേ തളർന്നിരുന്നു. മനസ്സ് അത്ര തളർന്നിട്ടുമില്ല.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
7: പറയാതെ പറയുന്ന ആയിരം വാക്കുകൾ, കണ്ണുകളിൽ വിരിയുന്ന പ്രണയം, ഹൃദയത്തിൽ പതിയുന്ന ഒരു കവിത പോലെ രണ്ട് ഹൃദയങ്ങൾക്കിടയിൽ നിശബ്ദമായി പൂത്തുലയുന്നു. കണ്ണുകളിൽ മുട്ടിടുന്ന അനുരാഗം വിഷയമായ ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ. ആദ്യഗാനം അങ്ങാടി എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമലി എഴുതി, ശ്യാം സംഗീതം നൽകി, യേശുദാസും എസ് ജാനകിയും പാടിയത്.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം ജയചന്ദ്രനും വാണിജ്യറാമും പാടിയത്. ചിത്രം നായാട്ട്. ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
5: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
4: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
5: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ടിഎംസി അപ്ലൈ.
7: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
8: ഇനി ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും സച്ചിൻ വാര്യരും ദിവ്യ മേനോനും പാടിയ ഗാനം.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
4: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
6: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
7: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
9: വി ആർ സന്തോഷിന്റെ വരികൾക്ക് ഷഹബാസ് സമൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിന് വേണ്ടി.
10: ചെമ്പരത്തി പെൺകൊടിയായി കൺവിടർത്തി നിൽക്കണുണ്ട്.

നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുകയാണ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. ധാരാളം പേര് അവധി ആസ്വദിക്കുന്ന ദിവസവും കൂടിയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക, ഒപ്പം റേഡിയോ കേൾക്കാൻ മറക്കണ്ട കേട്ടോ. സ്നേഹപൂർവ്വം, രേഖ അജിത്.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 മണി. ഇനി ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ. കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഈ കിച്ചൺ ഒന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
8: മാറ്റിക്കോ. വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: അപ്പോൾ എല്ലാരും ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് ആസ്വദിച്ചല്ലോ.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
2: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകീ ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 9,50,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
6: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ?
7: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
8: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
9: ജഹാംഗീർ ഉമർ സംവിധാനം ചെയ്ത് ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ രചിച്ച 2 October റിലീസ് ചെയ്യുന്ന ധനുഷ് കോടിയിലേക്ക് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് 13 September ഞായറാഴ്ച വൈകുന്നേരം 6 തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിൽ. ഏവർക്കും സ്വാഗതം.
0: ഇപ്പോൾ സമയം 9 കഴിഞ്ഞ 30 മിനിറ്റും 40 സെക്കൻഡും. ഇനി പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. ഇന്ന് 2011 മുതൽ 2020 വരെയുള്ള ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യമിത വിജയ് യേശുദാസ് പാടിയൊരു ഗാനം, ചിത്രം പ്രേമം. ഗാനരചന ശബരീഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകേശൻ.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ശ്രേയാ ഘോഷാൽ പാടിയതാണ് ചിത്രം മാമാങ്കം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: AC വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
4: AC വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
5: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
6: ഗാനോപഹാരം തുടരുകയാണ്. ഇനി ജെറി അമൽ ദേവ് സംഗീതം നൽകി യേശുദാസും വാണിജ്യറാമും പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, ചിത്രം ആക്ഷൻ ഹീറോ ബിജു.

0: ഗന്ധം.
1: ₹29,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം ₹3,000 വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: അടുത്ത ഗാനം പ്രണയം എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം MJ ചന്ദ്രൻ.

ഇന്നത്തെ ഗാനോപഹാരത്തിൽ നമുക്ക് ഒരു ഗാനം കൂടി ആസ്വദിക്കാം. ജോസഫ് എന്ന ചിത്രത്തിനുവേണ്ടി ജോജു ജോർജും ബെനഡിക്ട് ഷൈനും പാടിയത്, രചനയും സംഗീതവും ഭാഗ്യരാജ്.

0: ഗാനോപഹാരമാണ് നാം കേട്ടത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ആസിയാൻ അധ്യക്ഷൻ എന്ന നിലയിൽ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയർ ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 കീഴിൽ 1,77,000 വീടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9-ാമത് യോഗത്തിലാണ് തീരുമാനം. 4-ാമത് അന്താരാഷ്ട്ര കോവളം മാരത്തൺ അഥവാ തൂഫാൻ റൺ നാളെ തിരുവനന്തപുരത്ത്. ലഹരിവിരുദ്ധ ബോധവൽക്കരണവും മാനസികാരോഗ്യ സംരക്ഷണവും മുൻനിർത്തി കേരള പോലീസിന്റെ സഹകരണത്തോടെ യങ് ഇന്ത്യൻസ് ട്രിവാൻഡ്രം ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ തൂഫാൻ റൺ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട്ട് നാളെ തുടക്കമാകും. 3 ദിവസത്തെ യോഗം സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്യും. പ്ലസ് 1 ഒന്നാം വർഷ പുനർമൂല്യനിർണയ ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് അപേക്ഷിച്ചവർക്ക് അടുത്ത മാസത്തെ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫീസ് ചൊവ്വാഴ്ച വരെ പിഴ കൂടാതെ അടയ്ക്കാം. പാലക്കാട് ജില്ലയിൽ ഉണക്ക് ഭീഷണി നേരിടുന്ന 1-ാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം ഈ മാസം 16-ന് തുറക്കാൻ തീരുമാനമായി. വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കോട്ടയത്ത് ബിഷപ്പ് വയലിൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ആതിഥേയരായ പാലാ സെയിന്റ് തോമസ് കോളേജും വനിതാ വിഭാഗത്തിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജും ജേതാക്കളായി. സെയിന്റ് തോമസ് അങ്കമാലി ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അസംഷൻ പാല അൽഫോൺസ കോളേജിനെയുമാണ് തോൽപ്പിച്ചത്. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ആദ്യ സെമി ഫൈനലിൽ ദക്ഷിണ കൊറിയയുമായി ഏറ്റുമുട്ടുന്നു. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 11 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ആസ്വദിക്കാം പുത്തൻ പാട്ടുകൾ. ആശകൾ ആയിരം എന്ന ചിത്രത്തിന് വേണ്ടി ജിതിൻ രാജും ശ്രുതി ശിവദാസും പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം നൽകിയത് സനൽ ദേവ്.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ജെയ്ക്സ് ബിജോയ് സംഗീതം നൽകി. വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയ ഗാനം. എഴുതിയത് കൈതപ്രം. ചിത്രം പള്ളിച്ചട്ടമ്പി.

അടുത്ത ഗാനം ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ എഴുതി, വിഷ്ണു വിജയ് സംഗീതം നൽകി, സിറ്റ് ശ്രീറാം പാടിയത്.

0: സ്മാർട്ട് ആയ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
1: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
0: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടി എൻ സി അപ്ലൈ.
2: ജഹാംഗീർ ഉമർ സംവിധാനം ചെയ്ത് ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ രചിച്ച ഒക്ടോബർ 2 റിലീസ് ചെയ്യുന്ന ധനുഷ് കോടിയിലേക്ക് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിൽ. ഏവർക്കും സ്വാഗതം.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം മാജിക് മഷ്റൂംസ് എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ പാടിയതാണ്. ഗാനമെഴുതിയത് സന്തോഷ് വർമ്മ. സംഗീതം നൽകിയത് നാദിർഷാ.

0: 9,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
1: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം. ജിസിഎഫ്ഐ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45

0: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം പുത്തൻപാട്ടുകൾ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,155 രൂപ, പവന് 113,240 രൂപ. റീഗൽ ജുവല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പുത്തൻപാട്ടുകൾ തുടരുകയാണ്. ഇനി മധുവിധു എന്ന ചിത്രത്തിലെ ഗാനമാണ്. സ്വന്തം സംഗീതത്തിൽ ഹിഷാം അബ്ദുൾ വഹാബും ഒപ്പം റിമി ടോമിയും ബി മുരളീകൃഷ്ണയും പാടിയത്. ഗാനരചന അരുൺ എലാട്ട്.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: പുത്തൻപാട്ടുകളിൽ നമുക്കിനി കേൾക്കാം വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം നൽകിയത് വിഷ്ണു ശ്യാം.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
4: രണ്ടു പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
6: ഇനി വാഴ 2 എന്ന ചിത്രത്തിന് വേണ്ടി ശബരീഷ് വർമ്മ എഴുതിയ ഗാനം, പാടിയത് മാളവിക സുന്ദർ.

0: ഈശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
3: 60,000 മുതൽ 99,999 വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: പുത്തൻ പാട്ടുകളിൽ നമുക്കിനി കേൾക്കാം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലിനും നേഹ നായരും പാടിയ ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബലാറസ് വിദേശകാര്യമന്ത്രി മാക്സിം മിർസങ്കോവ് ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയും ബലാറസും തമ്മിൽ ബഹുകക്ഷി മേഖലകളിലെ വിശാലമായ സഹകരണം വളരുന്നതിന്റെ ഭാഗമായാണ് ബലാറസിന്റെ ഉച്ചകോടിയിലെ പങ്കാളിത്തം. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോ ഗബ്രിയേസിസ് ന്യൂഡൽഹിയിലെത്തി. രാജ്യങ്ങളുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ആരോഗ്യ സംബന്ധകരമായ ആഗോള സഹകരണത്തിനും അദ്ദേഹത്തിന്റെ ഇന്ത്യാ സന്ദർശനം സഹായകരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പിന് 68 ലക്ഷം രൂപ അനുവദിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. ശബരിമല സീസൺ പരിഗണിച്ച് KSRTC ഇത്തവണ 500 ബസുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം ചർച്ച ചെയ്തതായി മന്ത്രി CP ജോൺ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം ആലോചിച്ചതെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്കിൽ അറിയിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട്ട് നാളെ തുടക്കമാകും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ എന്നിവരടക്കം 300 പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് യാത്രാ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഇന്ന് രാവിലെ 8:30 ഹുബളിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ നാളെ രാവിലെ 10 തിരുവനന്തപുരത്തെത്തി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മടക്കയാത്ര ആരംഭിക്കും. ഇടുക്കി അടിമാലിയിൽ ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ അടിമാലി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരികാവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. US ഓപ്പൺ പുരുഷ ടെന്നീസിൽ വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ആര്യാന സബലങ്ക എലേന റൈബക്കിനെ നേരിടും. രാത്രി 9:30 ന്യൂയോർക്കിലാണ് കലാശപ്പോരാട്ടം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: ഗാന കൈരളിയിൽ ഇന്ന് പന്തളം എസ് നവീൻ പാടുന്ന ശ്രീകൃഷ്ണ സ്തുതികൾ കേൾക്കാം. ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം.

0: ഗാനകൈരളിയിൽ ഇതുവരെ കേട്ടത് പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ സ്തുതികൾ, ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം. ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം ആര്യലക്ഷ്മി ആർ.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000 ലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
4: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
3: മൈ ജി പ്രൈസ് ചാലഞ്ച്
4: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

ചലച്ചിത്ര ഗാനം. പ്രിയ ശ്രോതാക്കളെ, ആദ്യ ഗാനമിത മഞ്ജരി പാടിയതാണ് ചിത്രം അബ്രഹാമാൻ ലിങ്കൺ. രചന ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംഗീതം ഔസേപ്പച്ചൻ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
1: അതിന് ഓഫർ ഇല്ല എന്നാരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
0: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സിതാര പാടിയ ഗാനം ചിത്രം 18-ാം പടി. രചന ലോറൻസ് ഫെർണാണ്ടസ്, സംഗീതം പ്രശാന്ത് പ്രഭാകർ.

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
1: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
0: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടിഎംസി അപ്ലൈ. ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തന്നെ.

0: ജഹാംഗീറുമർ സംവിധാനം ചെയ്ത് ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ രചിച്ച ഒക്ടോബർ 2 റിലീസ് ചെയ്യുന്ന ധനുഷ് കോടിയിലേക്ക് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിൽ. ഏവർക്കും സ്വാഗതം.
1: ചിത്രം സൈന്യം, രചന ശിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്, ഗായകർ മനു, സിന്ധു, ലേഖ എന്നിവർ.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ.
0: ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
8: ആര്യശാല സുബയ്യ ജ്വല്ലറി ഇന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
7: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇ സ്കൂട്ടർ, 3rd റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
8: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
9: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
10: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് ഇളയരാജയുടെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം കാലാപാനി.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
4: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ. കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
6: ടിസി അപ്ലൈ. ഫാം ടു സിറ്റി.
7: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
6: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
9: അടുത്ത ഗാനമിത ജയചന്ദ്രൻ പാടിയതാണ് ചിത്രം തിളക്കം. രചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ചിത്രം കാശ്മീരം, രചന ഗിരീഷ് പതഞ്ജലി, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ഗായകൻ എം ജി ശ്രീ.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധ പുരോഗതി വിലയിരുത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ബലാറസ് വിദേശകാര്യമന്ത്രി മാക്സിം മിർഷങ്കോവ് ന്യൂഡൽഹിയിലെത്തി. തലസ്ഥാനത്തെത്തിയ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്ങിനെ കേന്ദ്രസഹമന്ത്രി മുരളീധർ മോഹോൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോ ഗബ്രിയേസസിനും ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലെത്തി. രാജ്യങ്ങളുടെ പുരോഗതിക്കും സമൃദ്ധിക്കും അദ്ദേഹത്തിന്റെ ഇന്ത്യാ സന്ദർശനം സഹായകരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് സൌദി അറേബ്യ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടി. ഇറാഖിൽ നിന്നാണ് ആക്രമണമുണ്ടായതെന്നും മുൻകരുതൽ നടപടിയായാണ് അടച്ചുപൂട്ടലെന്നും സൌദി ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്ത് കുറഞ്ഞ വിലയിൽ സവാള വിതരണം സപ്ലൈകോ വഴി ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിപണിയിൽ കിലോയ്ക്ക് 65 മുതൽ 75 രൂപ വരെ വില വരുന്ന സവാളയാണ് 35 രൂപയ്ക്ക് ലഭ്യമാവുക എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സിപിഎമ്മിനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നിച്ച് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ച 7 ചാക്ക് ഹാൻഡ്സ് മോഷണം പോയി. സുൽത്താൻ ബത്തേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ദക്ഷിണ കൊറിയ ആദ്യ സെമിഫൈനൽ മത്സരം ചൈനയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യ 4-1 എന്ന നിലയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 1 മണിക്ക്.

നവമാധുരി. രണ്ടായിരത്തി ഇരുപത് മുതൽ 2026 വരെയുള്ള വർഷങ്ങളിലെ ഗാനം. പ്രിയശ്രോതാക്കളെ, നവമാധുരിയിലെ ആദ്യ ഗാനത്തിലേക്ക് ജിതിൻ രാജും സംഘവും പാടിയതാണ് ചിത്രമാടു ജീവിതം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എ ആർ റഹ്മാൻ.

0: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: അടുത്ത ഗാനം ചിത്രം കാന്താര, രചന ശശിരാജ്, സംഗീതം അജനീഷ് ലോകനാഥ്, ഗായകൻ സായി വിഘ്നേഷ്.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെക്കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.
4: ജേക്സ് ബിജോയിയുടെ സംഗീതത്തിൽ സിദ് ശ്രീറാമും സിതാരകൃഷ്ണകുമാറും പാടിയ ഗാനം. ചിത്രം നരിവേട്ട. രചന കൈതപ്രം.

0: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
1: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

0: ജഹാംഗീർ ഉമർ സംവിധാനം ചെയ്ത് ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ രചിച്ച ഒക്ടോബർ 2 റിലീസ് ചെയ്യുന്ന ധനുഷ് കോടിയിലേക്ക് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിൽ. ഏവർക്കും സ്വാഗതം.
1: അടുത്ത ഗാനം വരികളൊരുക്കിയത് അരുൺ എളാട്ട്, ഈണം നൽകിയത് ഹേഷാം അബ്ദുൽ വഹാബ്. ദർശന രാജേന്ദ്രനൊപ്പം ഹേഷാം പാടിയ ഗാനം ഹൃദയം എന്ന ചിത്രത്തിലേതാണ്.

0: 99 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
1: റോണി റാഫേൽ സ്വന്തം സംഗീതത്തിൽ രേഷ്മ രാഘവേന്ദ്രയ്ക്കൊപ്പം പാടിയ ഗാനം ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം. രചന BK ഹരിനാരായണൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ ഈണപ്പൂക്കുട. പ്രിയഗാനങ്ങൾക്കായി പ്രിയ ശ്രോതാക്കൾ വേഗം സന്ദേശം അയച്ചോളൂ അനന്തപുരി എഫ്എമ്മിലേക്ക് 8281420305 എന്ന നമ്പറിൽ.
1: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
2: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
3: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
0: ചിത്രം ഹൃദയപൂർവ്വം, രചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ, ഗായകൻ സിദ് ശ്രീറാം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ നവമാധുരി പൂർണ്ണമാകുന്നു. സമയം 12 മണി കഴിഞ്ഞ 40 മിനിറ്റ്.
1: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.

0: ഇന്ന് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആണ്. നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. ആർക്ക് വേണമെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും വരാം. നമുക്കിന്ന് കോമൺ ആയി കണ്ടുവരുന്ന കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് ആൻഡ് അതിൻ്റെ ഫസ്റ്റ് എയ്ഡുകൾ എന്താണെന്നുള്ള കുറിച്ച് സംസാരിക്കാം. ആദ്യം സംസാരിക്കാൻ പോകുന്നതാണ് ബ്ലീഡിംഗ്. ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ബ്ലീഡിംഗ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കട്ട് ഇഞ്ചുറി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അത് വരാം. അതിശക്തമായ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ പ്രധാനമായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പ്രഷർ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? എവിടെയാണോ ബ്ലീഡിംഗ് പോയിന്റ് വരുന്നത് അവിടെയായിട്ട് നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അതിശക്തമായിട്ട് അവിടെ പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടും ബ്ലീഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു ക്ലീൻ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് മെറ്റീരിയലോ കൂടി വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇതിലും ബ്ലീഡിംഗ് കൺട്രോൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ടോർണിക്കേറ്റ് കെട്ടുക എന്ന് പറയുന്നത്. ടോർണിക്കേറ്റ് കെട്ടാനായിട്ട് ട്രെയിനിങ് ആവശ്യമാണ്. പക്ഷേ നമുക്ക് അൺട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്കായാൽ പോലും നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ട് വരുന്നത്, ഒരു തുണിയോ കയറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ബ്ലീഡിംഗ് പോയിന്റിന്റെ മുകളിലായിട്ട് ടൈറ്റായിട്ട് കെട്ടിയിട്ട് പറഞ്ഞതുപോലെ ഡയറക്റ്റ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുക. ബ്ലീഡിംഗ് ഉണ്ടാകുന്ന പേഷ്യന്റിനെ നമ്മൾ വാം ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ട്രോമ കെയറിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി ബ്ലീഡിംഗ് വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മുറിവിന്റെ ഉള്ളിലോട്ട് കൈ ഇട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കുത്തിക്കേറിയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണ്, അതായത് നെയിലോ നൈഫോ ഗ്ലാസ് പീസസോ അങ്ങനെ എന്തെങ്കിലും കുത്തിക്കേറിയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ വലിച്ചുരിയെടുക്കാൻ നോക്കരുത്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വയ്ക്കുക. പിന്നെ വേറൊരു കാര്യമാണ് ഈ മുറിവിൽ മഞ്ഞൾ മണ്ണ് പൗഡർ എന്നിവ അപ്ലൈ ചെയ്യാതിരിക്കുക. മുറിവ് മാക്സിമം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വെച്ചേക്കുക. ബ്ലീഡിംഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഗോൾഡൻ റൂളാണ് പ്രഷർ. പ്രഷർ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം നമ്മൾ ബ്ലീഡിംഗ് കൺട്രോൾ ആവും. അടുത്തൊരു സിറ്റുവേഷനാണ് ബേൺസ് എന്ന് പറയുന്നത്. ബേൺസ് നമുക്ക് പലതരമുണ്ട്, ഹീറ്റ് ബേൺസും കോൾഡ് ബേൺസും. ഈ ഹീറ്റ് ബേൺസ് എന്ന് പറയുന്നത് ചൂടുവെള്ളമോ അല്ലെങ്കിൽ തീയോ പൊള്ളലോ കൊണ്ടുണ്ടാകുന്നത്. അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ബേണിങ്ങിന്റെ സോഴ്സ് എന്ന് ആളെ മാറ്റുക എന്നുള്ളതാണ്. തീ അണയ്ക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ ഡ്രസ്സിലാണ് തീ കത്തിപ്പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളം എങ്ങാനും ഒഴിച്ചിട്ട് ആ തീ ഒന്ന് അണയ്ക്കാൻ നോക്കുക. എന്നിട്ട് പൊള്ളലേറ്റ ഭാഗം നമ്മൾ ഒരു 20 മിനിറ്റ്സ് നല്ല കോൾഡ് വാട്ടർ, അതായത് റണ്ണിങ് കോൾഡ് വാട്ടറിൽ നമ്മൾ കാണിക്കുക. ഐസ് വെള്ളത്തിലല്ല, പൈപ്പിന് തുറന്നു വിട്ട വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് നല്ലപോലെ ആ ബേൺസിനെ നമ്മൾ വെള്ളം വെച്ച് വാഷ് ചെയ്യുക. അല്ലാതെ അതിനെ തുടച്ചു മാറ്റുകയോ ഡയറക്റ്റ് ആയിട്ട് ഐസ് വയ്ക്കുകയോ ടൂത്ത് പേസ്റ്റ് വന്നോ ഉപയോഗിച്ച് അതിനെ ക്ലീൻ ചെയ്യാനോ ഒന്നും പാടില്ല. ഇനി അഥവാ പൊള്ളി കുമ്പളകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുമ്പളകൾ പൊട്ടിക്കാതിരിക്കുക. അത് താനെ പൊട്ടിപ്പോയാൽ കുഴപ്പമില്ല, നമ്മളായിട്ട് അതിനെ പൊട്ടിക്കാതെ നോക്കുക. അതുപോലെ തന്നെ ബേൺസ് ഉണ്ടായിട്ടുള്ള കയ്യിൽ എന്തെങ്കിലും ജ്വല്ലറിയോ വാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഊരി മാറ്റാൻ നോക്കുക. അതുപോലെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിച്ചു മാറ്റാതിരിക്കുക. അത് ഇച്ചിരി നനവോടുകൂടി പതിയെ മാറ്റാതെ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വയ്ക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഒരു നോൺ സ്റ്റിക്കി ഡ്രസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലിംഗ് ഫിലിം പോലത്തെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഉപയോഗിച്ച് അത് ഡ്രസ് ചെയ്യുക. അല്ലാതെ ടൈറ്റായിട്ട് കെട്ടിപ്പൂട്ടി വയ്ക്കാതിരിക്കുക. ബേൺസ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ബേൺസിനെ നമ്മൾ റണ്ണിങ് കോൾഡ് വാട്ടറിൽ വയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ നിയറസ്റ്റ് മെഡിക്കൽ സെന്റർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് കൊണ്ടുപോവുക. അടുത്ത ഒരു കോമൺ ആയിട്ട് കാണുന്ന എമർജൻസി സിറ്റുവേഷൻ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. സോ സ്നേക്ക് ബൈറ്റിനെ കുറിച്ച് പലതരം മിത്തുകളുണ്ട്, അതായത് അന്ധവിശ്വാസങ്ങളുണ്ട്. ആദ്യം ആ അന്ധവിശ്വാസങ്ങൾ ഫസ്റ്റ് എയ്ഡിൽ ഉൾപ്പെടുത്താതിരിക്കുക. ഒന്ന്, കടിച്ച ഭാഗത്ത് ഡയറക്റ്റ് ആയിട്ട് ഐസ് വയ്ക്കുക എന്നുള്ളത്. രണ്ട്, കടിച്ച ഭാഗത്ത് വളരെ ഇറുക്കി എന്തെങ്കിലും ഉപയോഗിച്ച് കെട്ടിവെക്കുക എന്നുള്ളത്. പിന്നെ ഒന്ന്, കടിച്ച പാമ്പിനെ പിടികൂടാൻ പോവുക എന്നുള്ളത്. നമ്മൾ കടിച്ച പാമ്പിനെ പിടികൂടാൻ പോയി സമയം പാഴാക്കരുത്. അല്ലാതെ കണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കടിച്ച ഭാഗത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വിടുകയോ അല്ലെങ്കിൽ ആ വൂണ്ടിനെ സക്ക് ചെയ്തെടുക്കുകയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. സ്നേക്ക് ബൈറ്റിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കൊരു ന്യൂമോണിക് വഴി ഓർത്തിരിക്കാം. അതാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. RIGHTS. സോ റൈറ്റ്സിൽ വരുന്ന ഫസ്റ്റ് തിങ് ആണ് റീഅഷോർ, അതായത് കടിയേറ്റ ആളെ നമ്മൾ സമാധാനപ്പെടുത്തുക, ടെൻഷനാക്കാതിരിക്കുക. ഐ ഫോർ ഇമ്മൊബിലൈസ്, അതായത് കടിച്ച ഭാഗം ഏതാണോ, കൈയാണോ കാലാണോ എവിടെയാന്ന് വെച്ചാൽ ആ ഭാഗം അനക്കാതിരിക്കുക. മോസ്റ്റ് പ്രോബബ്ലി കാലായിരിക്കും കടി കിട്ടുന്നത്. അങ്ങനെ കാലാണെന്നുണ്ടെങ്കിൽ കാല് പൊക്കി വെച്ചിട്ട് അത് അനക്കാതിരിക്കാൻ നോക്കുക, നടക്കാതിരിക്കാൻ നോക്കുക. പിന്നെ ഉള്ളതാണ് ജി. ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് എമർജൻസി മെഡിക്കൽ ഹെൽപ്പ്, അതായത് തൊട്ടടുത്തുള്ള ഒരു ഹെൽത്ത് സെന്ററിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എച്ച് ഫോർ ഹോസ്പിറ്റൽ, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ആന്റിവെനം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാം. പിന്നെ ടി ഫോർ ടെൽ മെഡിക്കൽ ടീം, അതായത് പറ്റുന്നുണ്ടെങ്കിൽ പാമ്പിന്റെ ഫോട്ടോയോ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പാമ്പുകളാണെന്നുണ്ടെങ്കിൽ ഏത് പാമ്പാ കടിച്ചതെന്ന് പറയുക, അല്ലെന്നെങ്കിൽ അതിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക. എത്ര സമയമായി കടിച്ചിട്ട്, എന്താണ് നിങ്ങൾ ചെയ്തത് കടിയേറ്റതിന് ശേഷം എന്നുള്ളതൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെയുള്ളതാണ് എസ് ഫോർ സ്റ്റേ സ്റ്റിൽ, അതായത് പേഷ്യന്റിനെ മാക്സിമം നടത്താതെ നോക്കുക, പേഷ്യന്റിനെ റെസ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക, അവോയ്ഡ് വാക്കിംഗ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടിച്ചത് കയ്യിലോ കാലിലോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും നമ്മൾ ഓർണമെന്റ്സോ വാച്ചോ ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഊരി മാറ്റേണ്ടതാണ്. കാരണം നീര് വയ്ക്കുമ്പോൾ പിന്നെ അത് ഊരി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യമാണ് ആംപ്യൂട്ടേഷൻ ആൻഡ് പ്രിസർവേഷൻ. എന്താണ് ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം, അത് മേ ബി വിരളായിരിക്കാം, കൈയായിരിക്കാം, കാലിൻ്റെ ഒരു ഭാഗമായിരിക്കാം, ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോവുക എന്നുള്ളത് തന്നെയാണ് ആംപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ നമുക്ക് രണ്ട് പ്രയോറിറ്റീസ് ആണ് ഉള്ളത് ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ച്. ഫസ്റ്റ് സിറ്റുവേഷൻ ആംപ്യൂട്ട് ആയ ആ ഒരു ഭാഗം, അതിനെ നമ്മൾ സ്റ്റംപ് എന്നാണ് വിളിക്കുന്നത്. ഈ സ്റ്റംപിനെ നമ്മൾ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യണം. ബ്ലീഡിംഗ് കൺട്രോൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബ്ലീഡിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞത് ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുക, ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ടോ ഡ്രസ്സിങ് വെച്ചിട്ടോ നല്ല പോലെ ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എമർജൻസി ആയിട്ട് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. സ്റ്റംപിൽ നമ്മൾ വേറെ മഞ്ഞളോ ഒന്നും തുടയ്ക്കാൻ പാടില്ല, ഒരു ഓയിൻമെന്റോ ഒന്നും വരട്ടണ്ട, ജസ്റ്റ് ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് നല്ല പോലെ പ്രഷർ ചെയ്ത് വെച്ചേക്കുക, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നതാണ് ഈ കട്ടായി പോയ ഭാഗത്തിന്, അതായത് ആംപ്യൂട്ടിനെ നമ്മൾ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത്. കട്ടായി പോയ ഭാഗത്തിന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളൊരു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഗോസ് മെറ്റീരിയലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത്, അതിനെ ഇച്ചിരി ഒരു നനവ്, പ്രിഫറബിളി ഒരു സ്റ്റെറൈൽ സലൈൻ വാട്ടർ നമുക്ക് കിട്ടാൻ ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കുറച്ച് ശുദ്ധമായ എന്തെങ്കിലും ഒരു നനവ് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അതിനെ റാപ്പ് ചെയ്യുക. ഇതിനെ റാപ്പ് ചെയ്തതിന് ശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ് പ്ലാസ്റ്റിക് കവറിലോട്ട് വെക്കുക, എന്നിട്ട് അതിനെ സീൽ ചെയ്യുക. ഈ സീൽ ചെയ്ത ബാഗിനെ ഒരു ഐസ് ബക്കറ്റിലോ ബോക്സിലോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമുള്ള ഒരു ബോക്സിലോ എന്തെങ്കിലും കീപ്പ് ചെയ്യുക, എന്നിട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് ആ ഹോസ്പിറ്റലിലേക്ക് ഇത് എത്തിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആംപ്യൂട്ടായ ഭാഗത്തിന് ഡയറക്റ്റ് ആയിട്ട് ഐസ് അതിൽ വെക്കരുത്, ഒരു കവറിലിട്ടതിന് ശേഷം ആ കവർ വേണം നമ്മൾ ഐസിൽ വെക്കാനായിട്ട്, അതും തുണിയിൽ കവർ ചെയ്തതിന് ശേഷം. കാരണം ഈ ഐസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും. എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഓരോ പാർട്ട് അനുസരിച്ചിട്ട് നമുക്ക് 6 to 12 hours വരെ ഈ കട്ടായി പോയ ഭാഗം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അടുത്ത ഒരു ഫസ്റ്റ് എയ്ഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്യൂഷനാണ്. ഇലക്ട്രിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലൈറ്റോ വലുതൊക്കെ കാണാൻ പോകുമ്പോഴൊക്കെ ഷോക്ക് അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഷോക്ക് ഏൽക്കുന്ന ആളെ തൊടാതിരിക്കുക, എന്നിട്ട് മെയിൻ സപ്ലൈ എവിടെ നിന്നാണോ വരുന്നത് അതിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ നോക്കുക. ഇനി അഥവാ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് മെയിൻ സ്വിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരെ ഒരു നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ, ഇപ്പൊ നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ തടിക്കഷ്ണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവരെ ആ സോഴ്സിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പേഷ്യന്റിനെ നിലത്ത് കിടത്തുക. നിലത്ത് കിടത്തിയിട്ട് അവരുടെ റെസ്പോൺസ് ചെക്ക് ചെയ്യുക. ആള് ശ്വാസം എടുക്കുന്നുണ്ടോ, വിളിച്ചാൽ വിളി കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ആള് വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. CPR സ്റ്റാർട്ട് ചെയ്ത് ആംബുലൻസിനെ വിളിച്ച് നമുക്ക് പേഷ്യന്റിനെ നിയറസ്റ്റ് ഹെൽത്ത് സെന്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അഥവാ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റിനെ റിക്കവറി പൊസിഷനിലേക്ക് മാറ്റുക. റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത് പേഷ്യന്റിനെ ഇടത് വശത്തോട്ട് ചരിച്ച് വലത്തെ മുട്ട് മടക്കി ഇടത്തെ കൈയും മടക്കി കിടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് പേഷ്യന്റിനെ നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് ഉടനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് വന്നതെന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അതിന് ആ സിറ്റുവേഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്.
1: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ രശ്മി ദീപ.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ചിത്രപാടി ഗാനം ചിത്രം തച്ചോളി വർഗീസ് ചേകവർ.

0: എന്തേട്ട ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: നമ്മുടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്.

0: 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
2: റീഗൽ ജ്വല്ലേഴ്സ്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: അടുത്ത ഗാനത്തിലേക്ക്. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ചിത്രം വാഴുന്നോ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ.

ഭാരത് മണ്ഡപത്തിൽ ഉച്ചകഴിഞ്ഞ് തുടക്കമാകും. രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇന്ത്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് ഉച്ചകോടി ആരംഭിക്കുക. നേതാക്കൾ ഇന്നോവേറ്റ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. ഇഡി കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സിപിഐഎമ്മിനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നിച്ച് ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. അമേരിക്കൻ കൌൺസിൽ ജനറൽ മരിയാന എൽ നൈഷലറുമായി മന്ത്രി പി സി വിഷ്ണുനാഥ് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. കൊയിലാണ്ടി നന്ദിയിലെ കെൽട്രോണിന്റെ വികസനത്തിന് കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും മന്ത്രി കൃഷ്ണ ബൈരേഗൌഡയുമായും കെ പ്രവീൺകുമാർ എംഎൽഎ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഷാഫി പറമ്പിൽ എംപിയും സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങിയത്. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായി ഇന്ത്യ സ്കിൽസ് 2026-27 സംഘടിപ്പിക്കും. മത്സരങ്ങളിൽ 16 മുതൽ 25 വരെ പ്രായക്കാർക്ക് പങ്കെടുക്കാം. പ്ലസ് വൺ ഒന്നാം വർഷ പുനർമൂല്യനിർണയ ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. അടുത്ത മാസത്തെ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫീസ് ചൊവ്വാഴ്ച വരെ പിഴ കൂടാതെ അടയ്ക്കാം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഫൈനലിലെത്തിയത്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈണപ്പ് കൂടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ പ്രിയഗാനങ്ങൾ കേൾക്കുവാനായി വേഗം സന്ദേശം അയച്ചോളൂ അനന്തപുരി എഫ്എമ്മിലേക്ക്, 8281424305 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി കേട്ടോളൂ, 8281424305. സന്ദേശം അയക്കുമ്പോൾ പ്രിയ ശ്രോതാവിന്റെ പേര്, സ്ഥലം, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിന്റെ ആദ്യവരി, ചിത്രം എന്നിവ മറക്കാതെ ടൈപ്പ് ചെയ്യുക. ഈ ഒരു മണിക്കൂർ നേരം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം ഈണപ്പുകൂടാ.

പ്രിയശ്രോതാക്കളെ, ഇന്ന് ഇണപ്പൂക്കുടയിലേക്ക് ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. പ്രതാപൻ അഴീക്കോട് ആക്കുളത്തു നിന്നാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം. ഗൗരിശങ്കരം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയതാണ്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പത്തഞ്ചേരിയും സംഗീത സംവിധാനം എം ജയചന്ദ്രനും. കേട്ടോളൂ ഈ ഗാനം.

0: പ്രൈസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: ജഹാംഗീർ ഉമർ സംവിധാനം ചെയ്ത് ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ രചിച്ച ഒക്ടോബർ 2 റിലീസ് ചെയ്യുന്ന ധനുഷ് കോടിയിലേക്ക് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിൽ. ഏവർക്കും സ്വാഗതം.
3: പ്രിയ ശ്രോതാക്കളെ, ഒരു അഭ്യർത്ഥനയുണ്ട്. പൂർണ്ണമായും സന്ദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഗാനങ്ങൾ കേൾപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇണപ്പൂക്കുട. ദയവായി വോയിസ് കോൾ വിളിക്കരുത്. അടുത്ത സന്ദേശം അയച്ചത് ആരാണെന്ന് നമുക്ക് നോക്കാം. മരുന്നുകുഴിയിൽ നിന്നും അജേഷും സജേഷുമാണ് ആവശ്യപ്പെടുന്ന ഗാനം. യേശുദാസും സുജാതയും പാടിയത്. ചിത്രം പവിത്രം. ഗാനരചയിതാവ് ONV കുറുപ്പ്. സംഗീത സംവിധായകൻ ശരത്.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
4: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
5: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ആർ കെ ശേഖറിന്റെ സംഗീത സംവിധാനത്തിൽ വെളിച്ചമകലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കുവാനായി സന്ദേശം അയച്ചിരിക്കുന്നു വട്ടിയൂർക്കാവുള്ള സന്തോഷ് കുമാർ. കേട്ടോളൂ ഈ ഗാനം ഇണപ്പുകൂടയിലൂടെ.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
1: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഇനി അനന്തപുരി FM-ലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത് 4-ാം ചിറയിലുള്ള മോഹനാണ്. അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മോഹൻലാൽ പാടിയത് ചിത്രം റൺ ബേബി റൺ. ഗാനരചന റഫീഖ് അഹമ്മദും സംഗീത സംവിധാനം രതീഷ് വേഗയും.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: നെയ്യാറ്റിൻകര ആലമ്പറ്റയിലുള്ള സന്ധ്യാ സുധീഷ് അയച്ചിരിക്കുന്ന സന്ദേശം ഇതാണ്. സിന്ദൂരരേഖ എന്ന ചിത്രത്തിന് വേണ്ടി ശരത്തിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കുവാനായാണ് ഈ ഗാനത്തിന്റെ രചന. കൈതപ്രം കേട്ടോളൂ ഈ ഗാനം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. ഈണപ്പൂക്കട തുടരുകയാണ്. അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു മണ്ണടിക്കോണത്തുള്ള അഭിരാമി. അഭിരാമി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം രാവണപ്രഭു എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീറാമും സ്വർണരതിയും പാടിയതാണ്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം സുരേഷ് പീറ്റേഴ്സും.

0: അക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.

0: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പോത്തൻകോടുള്ള നാൻസി റോയി ആണ്. നാൻസിക്ക് കേൾക്കാൻ ഇഷ്ടം. യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം നീ എത്ര ധന്യ. ഗാനരചയിതാവ് ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധാനം ദേവരാജൻ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാ സമയമെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി. കൊല്ലം ആശ്രാമത്തുള്ള ബാബുരാജന്റെ സന്ദേശം നോക്കാം. കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയതാണ്. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

കൊല്ലത്തുള്ള നതാലിയയുടെ പ്രിയഗാനം കൂടി കേൾക്കാം നമുക്ക്. ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ബിജുപാൽ, ഗായകൻ സൂരജ് സന്തോഷ്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു ഗാനത്തോടെ ഇന്നത്തെ ഇണപ്പ് കൂടെ പൂർണ്ണമാവുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. എല്ലാവരുടെയും പ്രിയ ഗാനങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല, ദയവായി ക്ഷമിക്കുക. മടിക്കാതെ വീണ്ടും വീണ്ടും സന്ദേശങ്ങൾ അയക്കൂ അനന്തപുരി എഫ്എമ്മിലേക്ക്, ഇണപ്പുകൂടയിലേക്ക്. ഇന്ന് ഈ പരിപാടിയുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ശൽമ. സമയം 2 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ആസിയാൻ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മലേഷ്യ നൽകുന്ന നിരന്തര പിന്തുണയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ മലേഷ്യ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത ചർച്ചയിൽ ആവർത്തിച്ചു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തിനു മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ നൂതനാശയങ്ങളുടെ പ്രദർശനമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രദർശനത്തിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യാൻ കഴിയുന്നത് രാജ്യത്തിന് അഭിമാനകരമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 21 മുതൽ ഗ്വാങ്ഷുവിനും ന്യൂഡൽഹിക്കുമിടയിൽ പതിവ് യാത്രാ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ചൈന സതേൺ എയർലൈൻസ്. 2020 കോവിഡ് 19 മഹാമാരിയെ തുടർന്നാണ് സർവീസ് നിർത്തിയത്. സ്വകാര്യ ബസുകൾ സന്ധ്യയോടെ സർവീസ് അവസാനിപ്പിക്കുന്നതിനെതിരെ നടപടി വേണമെന്ന് കൺസ്യൂമേഴ്സ് ഫോറം ഓഫ് കേരള കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ. മിന്നൽ പണിമുടക്കിൽ നിന്നും ബസ് ഉടമകൾ മാറി നിൽക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ തുടക്കമായി. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.

0: നേർമൊഴി.
1: നേർമൊഴിയിൽ ഇന്ന് എഴുത്തുകാരനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി പി ജോയിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയിലിരുന്ന ആള്, അറിയപ്പെടുന്ന എഴുത്തുകാരൻ. വിശേഷണങ്ങൾ കൂടുതൽ പറയാതെ തന്നെ സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ ഡോക്ടർ വി പി ജോയിയെ.
3: വളരെ നന്ദി.
2: സാറിന്റെ ഒരു പഠന കാലയളവ് പരിശോധിക്കുമ്പോൾ, ആദ്യം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം, MBA ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പിന്നീട് ഊർജ്ജ പഠനത്തില് ഡോക്ടറേറ്റ്, ഇങ്ങനെയൊരു വ്യത്യസ്തമായ ഒരു പഠന മേഖലയായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എത്തിച്ചേർന്നത്?
3: സിവിൽ സർവീസ് രംഗം എന്ന് പറയുന്നത് തന്നെ പൊതുവെ ഒരു ജനറലിസ്റ്റ് എന്നാണ് പറയുന്നത്. പല മേഖലകളിലുള്ള അറിവ് ആവശ്യമുള്ള ഒരു രംഗമാണ് ഇത്. ഇപ്പം ഞാൻ അടിസ്ഥാനപരമായിട്ട് എൻജിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിലും പിന്നീട് ഒരു ജനറലിസ്റ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് മറ്റ് മേഖലകളിൽ, പ്രത്യേകിച്ച് MBA അല്ലെങ്കിൽ MPhil അല്ലെങ്കിൽ ഇതുപോലെ റിസർച്ച് ഇതൊക്കെ ചെയ്യാനായിട്ട് പുറപ്പെട്ടത്. പിന്നെ അക്കാദമിക്കായിട്ട് എനിക്ക് ചെറുപ്പം മുതൽ വളരെയധികം താല്പര്യമുള്ള വിഷയങ്ങൾ പലതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട്

0: മേഖലകളിൽ ഒതുങ്ങി നിൽക്കാതെ വിവിധ മേഖലകളിൽ, അത് മാനവിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ വൈവിധ്യമാർന്ന രംഗത്തേക്ക് പോയത്.
1: പൊതുവെ ഈ സയൻസ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യം പരിശോധിക്കുമ്പോൾ സയൻസ് വിഷയങ്ങൾ പൊതുവെ അവർക്ക് ഒരു കീറാമൂട്ടിയായിരിക്കും. പക്ഷെ സാറിന് ഇത് എത്ര ഊർജ്ജതന്ത്രത്തിലൊക്കെ ഇത്രയും താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ആ താല്പര്യം വികസിപ്പിച്ചത്?
0: ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ വളരെ രസകരമായ ഒരു ഏരിയയാണ്. അത് വേണ്ട രീതിയിൽ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ ശാസ്ത്രവും സാഹിത്യവും അതൊരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ വികാസത്തിൻ്റെ രണ്ട് നെടും തൂണുകളാണ്. രണ്ടും പ്രത്യേക തരത്തിലുള്ള സത്യാന്വേഷണമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് സത്യാന്വേഷണമാണ്, സത്യം കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമമാണ്. ഈ സാഹിത്യം എന്ന് പറയുന്നതും അതുപോലെ തന്നെ സത്യാന്വേഷണം തന്നെയാണ്. പക്ഷേ സാഹിത്യം കൂടുതൽ മാനവിക തലങ്ങളിലുള്ള സത്യത്തെ അന്വേഷിക്കുമ്പോൾ, ശാസ്ത്രം കൂടുതൽ ഭൗതികമായ സത്യത്തെ പിന്തുടരുന്നു എന്ന വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത്. പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് തന്നെ, അതൊരു തൊഴിലിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം മാത്രമല്ല വിദ്യാഭ്യാസം എന്നുള്ളത്, അത് ജീവിതത്തെ പൂർണ്ണമാക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നുകൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ സ്കൂളിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ താല്പര്യം ജനിക്കാനും അത് അവർക്ക് ജീവിതത്തിന് കൂടുതൽ ഒരു സമ്പൂർണത കൈവരിക്കാനായിട്ട് അവരെ സഹായിക്കും.
1: ഇപ്പോൾ സാർ പഠിച്ചതൊരു സർക്കാർ സ്കൂളിലാണ്, പക്ഷേ ഇത്രയധികം നമ്മുടെ സർക്കാർ സ്കൂളിലെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വളരണം എന്നുണ്ടെങ്കിൽ അവർ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കണം എന്നുള്ളതാണ്. സാറിൻ്റെ അനുഭവത്തിൽ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ എന്ത്?
0: അത് അങ്ങനെയുള്ള ഒരു ഇന്ന രീതിയിൽ എന്നുള്ളൊരു പ്രിസ്ക്രിപ്ഷൻ ഒരു പക്ഷേ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. പഠനം എന്ന് പറയുന്നതിനെ ഏത് രീതിയിൽ നിർവചിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ സ്കൂളിൽ പഠിച്ച ധാരാളം വിദ്യാർത്ഥികൾ വളരെ ഉയർന്ന തലങ്ങളിലെത്തുകയും വളരെ സർഗാത്മകമായ രീതിയിലുള്ള സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചവരാണ് കൂടുതൽ മുകളിലെത്തുന്നത് എന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ സംഭാവനകൾ നൽകുന്ന രീതിയിലുള്ള ഒരു തെളിവുമില്ല. പക്ഷേ അത് സ്ഥാപനങ്ങളെ ആശ്രയിച്ചിരിക്കും. എല്ലാ സ്ഥാപനം

0: തഴച്ചു വളരും എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം നമ്മളവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിൽ അധ്യാപകർക്ക് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഉണ്ട്. ഏറ്റവും വലിയ മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ എടുക്കുക. അദ്ദേഹത്തെ പഠിപ്പിച്ച ആളുകളാരൊക്കെയാണ്? അന്നത്തെ പ്രഗത്ഭരായ മിൻകോവിസ്കി എന്നൊക്കെ പറയുന്ന ഹിൽബർട്ട്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ അന്നത്തെ ശാസ്ത്രകാരന്മാരാണ് ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ആ എൻവയൺമെൻറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
1: ഈ സ്കൂളും അതുപോലെ തന്നെ സിലബസും കുട്ടികളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇപ്പം തന്നെ കീം എൻട്രൻസ് ഒക്കെ വരുമ്പോൾ സ്റ്റേറ്റ് സിലബസ്, CBSE സിലബസ് അങ്ങനെ ഒരു സിലബസിന്റെ വേർതിരിവ് എങ്ങനെ തോന്നുന്നു സാറിന്?
0: സിലബസ് എന്നുള്ളതിനേക്കാൾ ഉപരി അധ്യയനത്തിലൂടെ അവർക്ക് ഈ ഓരോ മേഖലയിലുള്ള കൺസെപ്റ്റ്സ് അത് എത്രമാത്രം സ്വാംശീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടിസ്ഥാനപരമായ സങ്കല്പങ്ങൾ ഓരോ ഇതിലുമുണ്ട്. അത് സ്വന്തം ചിന്താശേഷിയിലൂടെ അത് സ്വാംശീകരിക്കുമ്പോഴാണ് അവർക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. ഈ എൻട്രൻസ് പോലുള്ള സംവിധാനങ്ങൾ, പരീക്ഷകൾ തീർച്ചയായിട്ടും കുറേയൊക്കെ അതിനുള്ള കോച്ചിങ് അതിനെ ഒത്തിരി അത് സ്വാധീനിക്കും. അതിൻ്റെ റിസൾട്ട് വളരെയധികം കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ അത്തരം പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സ്വാധീനമുണ്ട് എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളുള്ളതുകൊണ്ട് ഇൻഫർമേഷൻ ആക്സസ്, എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടാൻ എളുപ്പമാണ്. അത് കാരണം ബുദ്ധിമാന്മാരായ കുട്ടികൾ ഇപ്പോൾ റൂറൽ ഏരിയയിലാണെങ്കിലും പണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾ കുറച്ച് പുറയിലായി പോകുമായിരുന്നു എൻട്രൻസൊക്കെ വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ ഇൻഫർമേഷൻ വ്യാപനം, വിവരവ്യാപനം ഗ്രാമ നഗരങ്ങളിലെല്ലാം വളരെ വലുതായിട്ടുള്ളത് കൊണ്ട്
1: കേരളത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്നത്.
0: അതെ അതെ, അങ്ങനെ ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്കെല്ലാം അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്.
1: 1985 സർ വിക്രം സാരാഭായ് സ്പേസില് ശാസ്ത്രജ്ഞനായി ജോലിക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് സർ ഈ സിവിൽ സർവീസിലേക്ക് വരാൻ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഇപ്പോൾ ശാസ്ത്രജ്ഞനായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ?
0: അതെ, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അവിടെ ശാസ്ത്രജ്ഞനായിട്ട് ചേർന്നു. അന്ന് ഈ സ്പേസ് സയൻസ് ഇന്നത്തെ പോലെ അത്ര ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നില്ല. കാരണം ഇന്ത്യ തന്നെയാണെങ്കിലും ആകെ ഒരു ASLV എന്ന് പറയുന്ന ഒരു റോക്കറ്റ് മാത്രമേ അന്ന് വിക്ഷേപിച്ചിരുന്നുള്ളൂ. അതിൽ PSLV എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ ഗൈഡൻസ് സംവിധാനത്തിലാണ് ഞാൻ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പോൾ ആ റോക്കറ്റിൻ്റെ ഗൈഡൻസിൻ്റെ സോഫ്റ്റ്വെയർ എഴുതാനായിട്ടുള്ളൊരു അവസരം എനിക്ക് അവിടെ വെച്ച് കിട്ടി. അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ ഞാൻ 2 പ്രവർത്തിച്ചപ്പോഴാണ് IAS ലഭിച്ച് അവിടെ നിന്ന് രാജിവെച്ച് പോയത്. അന്നത്തെ എൻ്റെ ഒരു ചിന്താഗതി, ഒന്ന്, ഈ പല മേഖലകളിൽ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുന്ന ജോലി സിവിൽ സർവീസാണ് എന്നുള്ളത് കൊണ്ടും, പിന്നെ ഈ ശാസ്ത്രം എന്ന് പറയുന്ന കുറച്ചുകൂടെ ഈ സമൂഹത്തിൽ നിന്ന് മാറി ഒരു ദന്തഗോപുരത്തിലിരുന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനം പോലെ തോന്നിയത് കൊണ്ടും ഒക്കെയാണ് സിവിൽ സർവീസ് എഴുതാൻ കാരണം. നല്ലൊരു അവസരമാണ് ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല പല മേഖലകൾ കൈകാര്യം ചെയ്യുകയും ആ മേഖലകളിലൊക്കെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം തന്നെയാണ് സിവിൽ സർവീസ് എന്നാണ് എനിക്ക് ഇപ്പോഴും ഇന്നും തോന്നുന്നത്. കാരണം ഒരു സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്, ഗുഡ് ഗവേണൻസ് ആണ്, സദ്ഭരണം. സദ്ഭരണമുള്ള സമൂഹങ്ങൾ, രാജ്യങ്ങൾ അത് വളരെ വേഗം മുന്നോട്ട് പോകും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ ആ സദ്ഭരണമാണ് ആംബിയൻസ്, അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അവിടുത്തെ ആ മനുഷ്യശേഷി, ഇപ്പം നമുക്കൊക്കെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വളരെയധികം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ നമ്മുടെ മൂന്നിലൊന്ന് ആളുകൾ യുവാക്കന്മാരാണ്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഏറ്റവും കൂടുതലുള്ള ഈ രാജ്യത്തിൻ്റെ ആ ശേഷി ഉപയോഗപ്പെടുത്തുവാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഭരണമാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ സദ്ഭരണം എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ വളരെ പ്രധാനമാണ്. എത്ര വേഗം നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി എല്ലാ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കുമെന്ന് നിശ്ചയിക്കുന്നത് ഈ സദ്ഭരണമാണ്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിന് എന്നും വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ രാജ്യം വികസിത രാജ്യമായി കഴിഞ്ഞാൽ കുറച്ച് പ്രാധാന്യം കുറഞ്ഞേക്കാം. പക്ഷേ വികസിത രാജ്യമാവുന്ന അതുവരെ സിവിൽ സർവീസ് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കും എന്നതിന് സംശയമില്ല.
1: സാറിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വീക്ഷണത്തോടുകൂടി സാർ വന്നു. പക്ഷെ ഇപ്പോൾ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയായിട്ട് കണക്കാക്കി, അതിന്റെ കോച്ചിങ്ങിന് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ആ അന്നത്തെ പ്രിപ്പറേഷൻസും ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു ചോയ്സിന്റെ പ്രിപ്പറേഷൻസും ഒക്കെ വ്യത്യാസം എങ്ങനെയാണ്?
0: സിവിൽ സർവീസിൽ ഇന്നത്തെ പോലെ അതും ഈ എൻട്രൻസ് പോലൊരു കോച്ചിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറിയത് അതൊരു നല്ല പ്രവണതയാണ് എന്ന് തോന്നുന്നില്ല. കാരണം അതിൻ്റെയുള്ള ഇൻഫർമേഷനെല്ലാം അവൈലബിൾ ആക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാലും കോച്ചിങ്ങിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി സിവിൽ സർവീസിൽ കടന്നുകൂടുന്നത് അതുകൊണ്ട് ഒരാളിൻ്റെ സ്വന്തമായ ചിന്താശേഷി എത്രമാത്രം വികസിക്കും, അല്ലെങ്കിൽ സിവിൽ സർവീസ് ലഭിക്കുന്നവരുടെ ആ ഗുണനിലവാരം അതുകൊണ്ട് മെച്ചപ്പെട്ടതായിരിക്കും എന്ന കാര്യമൊക്കെ കൂടുതൽ സംശയത്തിലാണ്.
1: സാർ ഈ പറഞ്ഞ സദ്ഭരണ

0: ത്തെ അത് ബാധിക്കില്ലേ ഇതുപോലെയുള്ള കുട്ടികൾ വന്ന്? കാരണം അവർ ഇങ്ങനെ നമ്മളൊരു ഹാച്ചറി പോലെ വന്ന് കഴിയുമ്പം ഈ ലക്ഷ്യബോധമില്ലാതെ വന്ന് കയറി സർവീസിൽ കയറുമ്പോൾ
1: അതിൽ ഈ ഓരോ മേഖലയിലേക്ക് യുവാക്കന്മാരെ കുട്ടികൾ ചേരുന്നത് അതാത് മേഖലയിൽ അവർ കാണുന്ന അവസരങ്ങളും അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും മറ്റ് അന്തരീക്ഷമൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ മേഖലയുടെ ആകർഷകത്വത്തിന് വ്യത്യാസം വരും. ഇപ്പോൾ ശാസ്ത്രത്തിന് ഉള്ള ആകർഷകത്വം അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മറ്റ് മേഖലകൾ ഇതെല്ലാം മത്സരത്തിലാണ്, നല്ല ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റിനെ കിട്ടാനായിട്ട്. അക്കൂട്ടത്തിൽ സിവിൽ സർവീസും മത്സരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ മത്സരം എന്ന് പറയുന്നത് ജോലിയുടെ നേച്ചർ മാത്രമല്ല, മൊത്തത്തിലുള്ള അന്തരീക്ഷം എങ്ങനെയാണ്, ഈ മേഖലയിൽ നമുക്ക് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമോ, ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തൊഴിൽ ചെയ്യുമ്പോഴുള്ള ഒരു സംതൃപ്തി ലഭിക്കുമോ, അതുപോലെ മറ്റ് തരത്തിൽ എങ്ങനെയാണ്, എന്തെല്ലാം ഈ മേഖലയുടെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകർഷിക്കുമ്പോൾ പ്രത്യേകിച്ചും നല്ല കഴിവുള്ള കുട്ടികൾ എങ്ങനെയായാലും കോച്ചിങ് എടുക്കാതെയൊക്കെ ആണെങ്കിലും അവരത് നേടുകയും ചെയ്യും. അപ്പോൾ ആ മേഖലയുടെ ആകർഷണീയത നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ടാലൻ്റ് ഇതിൽ വരികയുള്ളൂ.
0: സർ, പാലക്കാടാണ് ആദ്യമായിട്ട് സബ് കളക്ടറായിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. സർവീസിൻ്റെ തുടക്ക കാലത്തെ ആ ഒരു ഓർമ്മകൾ ഒന്ന് പറയാമോ?
1: അന്നത്തെ കേരളം ഇന്നത്തെ കേരളം തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ. അതായത് ഇപ്പോൾ 35 കൊല്ലം മുമ്പത്തെ കേരളമാണ് ഞാൻ സർവീസ് തുടങ്ങിയപ്പോൾ. അന്ന് കേരളം ഇതിനേക്കാളും കുറച്ച് വളരെയധികം കൂടുതൽ ഗ്രാമീണമാണ്. പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന വളരെ വലിയ മാറ്റം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല.
0: ഈ ഗവർണൻസ്
1: ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അന്നും കേരളം ഈ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷി മെച്ചപ്പെടുത്തുന്ന രംഗങ്ങളിൽ വളരെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയും നല്ല പ്രവർത്തനം അതിനു വേണ്ടിയിട്ട് കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓരോ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റുകളുടെ നയങ്ങൾ അത് ശരിയായ നയങ്ങൾ ആണെങ്കിൽ അത് സംസ്ഥാനത്തും വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ വലിയ സംഭാവനകൾ നൽകും. ചിലപ്പോഴൊക്കെ അന്നന്ന് ശരിയെന്ന് വിചാരിക്കുന്ന നയങ്ങൾ പിന്നീട് തെറ്റാണ് എന്ന് തെളിയപ്പെടാറുണ്ട്. കാലമാണ് അതൊക്കെ നിശ്ചയിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ചിലപ്പോൾ അന്നത്തെ സമൂഹത്തിന് തോന്നും ഇതാണ് വേണ്ടിയ നയം എന്ന് തോന്നിയാൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ തോന്നുന്നതായ അത് തെറ്റായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ദീർഘവീക്ഷണമുള്ള നയങ്ങൾ ചിട്ടപ്പെടുത്തി അത് എത്രയും വേഗം നടപ്പാക്കിയെടുക്കുന്നതിലാണ് ഗവൺമെൻറ്റുകളുടെ ശക്തിയും ശേഷിയും നിലകൊള്ളുന്നത്.
0: ഈ ദീർഘവീക്ഷണമുള്ള നയങ്ങൾ രൂപീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർക്കുള്ള പങ്ക് വലുതാണ്. അപ്പം ഈ ഉദ്യോഗസ്ഥർ തന്നെ, ഇപ്പം താങ്കളെ പോലുള്ളൊരു ഓഫീസർ ഈ സർവീസ് കാലയളവിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നു, പെട്രോളിയം മന്ത്രാലയത്തിലിരുന്നു, ഇവിടെ വന്നിട്ട് ഭവന നിർമ്മാണം, ഗതാഗതം, അങ്ങനെ എത്രയോ വകുപ്പുകളിൽ താങ്കൾ ജോലി ചെയ്തു. ഒരു ദീർഘവീക്ഷണമുള്ള നയം രൂപീകരിക്കാനും അത് നടപ്പാക്കാനും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ തടസ്സം നേരിട്ടിട്ടുണ്ടോ?
1: ഈ നയങ്ങൾ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു മേഖലയിൽ വരുന്ന കാര്യങ്ങളിലും എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിലുള്ള പ്രപ്പോസൽ, പദ്ധതികൾ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കും. അവർ അവരവരുടെ മേഖലകളിൽ നല്ല പ്രാഗൽഭ്യം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർ മനസ്സിലാക്കി ആ രീതിയിൽ ആ മേഖലയെ മുന്നോട്ട് നയിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ ഈ തരം സജഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ അവസാനം സ്വീകരിക്കപ്പെടുകയോ സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യും. കാരണം അത് അതിൻ്റെ അധികാരം ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുത്ത പിന്നെ ജനപ്രതിനിധികളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കും തീർച്ചയായിട്ടും ഒരു റോള് ഉണ്ട് ഈ കാര്യത്തിൽ.
0: 2021 കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേൽക്കുന്നത്. അത് കോവിഡിൻ്റെ എനിക്ക് തോന്നുന്നു രണ്ടാം വരവിൻ്റെ സമയമാണ്. ആ സമയത്ത് നേരിട്ട വെല്ലുവിളി,
1: കോവിഡിൻ്റെ രണ്ടാം ഘട്ടം തീർച്ചയായിട്ടും വളരെ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിനെ സംബന്ധിച്ചോളം നമുക്ക് ചില പ്രത്യേകിച്ച് ചില ഗുണങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ നമ്മുടെ ആരോഗ്യരംഗം പൊതുവെ മെച്ചപ്പെട്ടതാണ്. രംഗത്ത് നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, നല്ല ഹോസ്പിറ്റലുകളുണ്ട്, നല്ല സ്റ്റാഫുണ്ട്, അങ്ങനെ വളരെ നമുക്ക് പല മെച്ചങ്ങളുമുണ്ട്. കേരളത്തിൻ്റെ ഈ നേട്ടങ്ങൾ കൊണ്ടാണ് പുറത്തുള്ള സംസ്ഥാനത്ത് ഉള്ള കേരളീയരും വിദേശത്തുള്ള കേരളീയരും ഒക്കെ കോവിഡ് കാലഘട്ടത്തിൽ പലരും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്ന് ഇവിടെ അന്ന് താമസിച്ചത്. അപ്പോൾ അങ്ങനെ വളരെയധികം ഒരു ചലഞ്ചിങ് ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ എന്നാലും ആ സമയത്ത് കേരളത്തിന് ഏറ്റവും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തെ നേരിടുന്നതിൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ മൊത്തത്തിലുള്ള നമ്മുടെ രോഗികൾക്ക് ബെഡ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മരുന്നില്ലാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഓക്സിജൻ ഇല്ലാതിരിക്കുക, ഇത്തരത്തിലുള്ള ഒരു കംപ്ലയിൻറ്റും കേരളത്തിൽ നിന്ന് ഉണ്ടായില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതൊക്കെ വളരെ വലിയ, വളരെ ഗൗരവതരമായ പ്രശ്നമായിരുന്നു. പക്ഷേ കേരളത്തിൽ അത്രയും യാതൊരു സംഭവങ്ങളും ഉണ്ടാവാതെ നമ്മുടെ ഈ രംഗത്ത് കോവിഡ് കൈകാര്യം ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യം.

0: കാര്യമാണ്.
1: അതുപോലെ തന്നെ ഇ ഗവർണൻസ് മേഖലയിൽ എനിക്ക് തോന്നുന്നു രാജ്യത്തെ തന്നെ സമ്പൂർണ്ണ ഇ ഗവർണൻസ് സംസ്ഥാനമായി കേരളം മാറിയത് അങ്ങയുടെ ഒരു കാലഘട്ടത്തിലാണ്.
0: ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് എൻ്റെ ഡിഗ്രി. അതുകൊണ്ട് ഏത് ജോലിയിൽ പോയാലും അവിടെ ഇ ഗവേണൻസ് എനിക്ക് വളരെ പ്രിയപ്പെട്ട മേഖലയാണ്. അത് കാരണം ഞാൻ ഇരുന്ന പല തസ്തികകളിലും, ഇപ്പം EPFO എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനുണ്ട്, അതിൻ്റെ തലവനായിട്ട് ഞാൻ 2.5 കൊല്ലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് EPFOയെ മുഴുവൻ ഇലക്ട്രോണിക്കാക്കി മാറ്റിയത്. അതുപോലെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്, അപ്പം ഞാനതിൻ്റെ ഡയറക്ടർ ജനറലായിരുന്നു 1.5 കൊല്ലം. ആ സമയത്ത് ഹൈഡ്രോ കാർബൺസ് ഓഫീസ് മുഴുവൻ പേപ്പർലെസ്സായി, ഒരു പേപ്പറും ഇല്ല. അതുപോലെ കേരള ഗവൺമെൻറ് വന്നപ്പോൾ ഇവിടം കൂടുതൽ ഇ ഗവേണൻസിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണ്. എന്താ അതിന് ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഇ ഗവേണൻസ് കൊണ്ട് കിട്ടുന്നത്. ഇ ഗവേണൻസിലുള്ള നിക്ഷേപം എന്ന് പറയുന്നത് സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുള്ള റിട്ടേൺ മറ്റേത് തലത്തിൽ സമൂഹം പണം ഇടുന്ന നിക്ഷേപിക്കുന്നതിനേക്കാളും കൂടുതലാണ്. കാരണം ഇതിൻ്റെ ആ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ സർവീസസ് എല്ലാം വളരെ ഫെയറായിട്ട്, നിഷ്പക്ഷമായിട്ട്, വേഗത്തിൽ ആളുകൾക്ക് ലഭ്യമാവുന്നു. തീരുമാനങ്ങൾ വളരെ സുതാര്യമായിട്ട് വേഗത്തിൽ നടക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ പല മടങ്ങ് സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്ന നേട്ടങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് അഴിമതി ഇല്ലാതാക്കുന്നതിൽ വളരെ വലിയ പങ്കുള്ളൊരു മേഖലയാണ് ഈ ഇ ഗവേണൻസ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് കേരളത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു ചേഞ്ച് ഇ ഗവേണൻസിൽ ഉണ്ടാക്കി. ഒരുപക്ഷെ കേരളം മുഴുവൻ പേപ്പർലെസ് ആക്കാനായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് എല്ലാവരും ഉപയോഗിച്ചിരുന്നെങ്കിൽ അപ്പോഴേ പേപ്പർലെസ് ആയതിനെ, പക്ഷേ പിന്നെ ആളുകളെല്ലാം ഉപയോഗിച്ച് വന്നിട്ട് ഇപ്പോൾ കുറേയൊക്കെ അതായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. കാരണം കേരളത്തിലെ ആളുകൾക്കെല്ലാം അത്തരം സാക്ഷരതയുണ്ട്, ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. മൊബൈൽ വഴി അല്ലെങ്കിൽ മറ്റേ അക്ഷയ സെൻറ്ററോ കമ്പ്യൂട്ടറുകൾ വഴി അവരുടെ റിക്വസ്റ്റുകൾ കൊടുക്കുകയും അത് ഇലക്ട്രോണിക്കായിട്ട് പ്രോസസ്സ് ചെയ്ത് വളരെ വേഗം തീരുമാനങ്ങൾ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നൊരു സിസ്റ്റം അത് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന പുരോഗതി വളരെ വളരെ വലുതാണ്.
1: ഇത്രയും നമ്മൾ പറഞ്ഞ സാറിൻ്റെ ഒരു സർവീസ് കാലഘട്ടം, എന്താ പറയുക, ഒരു റിയൽ വേൾഡ്, ഒരു ഇമാജിനറി വേൾഡിൻ്റെ കൂടെ പ്രതിനിധിയാണ് സാറ്. ഒരു എഴുത്തുകാരൻ കൂടിയാണ്. എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്?
0: ഞാൻ ഈ കാവ്യാത്മകമായ മേഖല ഇപ്പോഴല്ല, സ്കൂൾ കാലം മുതലേ ഉണ്ട്. അത് എൻ്റെ വേറൊരു തലമാണ്. ഞാനത് ഔദ്യോഗിക തലമായിട്ടിങ്ങനെ കൂട്ടിക്കുഴയ്ക്കാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ എഴുത്തെല്ലാം വേറെ ഒരു പേരിൽ, എന്നുവെച്ചാൽ
1: ജോയ് വാഴയിൽ
0: എന്നുള്ള പേരിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ സ്കൂൾ കാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കവിത എഴുതുക 9-10 ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കോളേജ് കാലത്തുണ്ട്, അന്നും പബ്ലിക്കേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തു വന്നത് 2001 DC Books മണൽ വരകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അങ്ങനെ ഈ കവിത എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് സ്കൂൾ കാലം തൊട്ടേ നമ്മുടെ സുഹൃത്താണ്. അതിനൊരു കാരണം, എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു വിശ്വാസം, നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാവണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ വിദഗ്ധനാവാൻ ശ്രമിക്കുന്നു, കൊള്ളാം, എഞ്ചിനീയറിംഗ് ആവാം, മെഡിസിൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയാവാം, പക്ഷേ നമ്മൾ പഠിക്കുന്ന ആ വിഷയത്തിൻ്റെ കൂടെ നമ്മൾ ഈ ലിറ്ററേച്ചർ, ഫിലോസഫി, അസ്ട്രോണമി ഇത് മൂന്നും കൂടി പഠിച്ചാലേ വിദ്യാഭ്യാസം പൂർണ്ണമാവുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. ഈ മേഖലകളെക്കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായ അറിവ് വേണം എങ്കിലും, കാരണം മനുഷ്യൻ്റെ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനിൽ ഉള്ള ഒരു പൂർണ്ണതയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ലിറ്ററേച്ചർ. കാരണം ഈ കവിത എന്ന് പറയുന്നതിൻ്റെ ആ മനോഹാരിത, അത് സത്യം ശിവം സുന്ദർ എന്ന് കേട്ടിട്ടില്ലേ, ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി എന്നാണ്. ഇത് മൂന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം വരുമ്പോൾ അതിൽ കവിത ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സത്യം നമുക്ക് വേണേൽ ശാസ്ത്രം വഴി കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷേ ഈ ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ, അത് നമുക്ക് മനസ്സിലാക്കാൻ, അത് സംശീകരിക്കാൻ കവിതയ്ക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട്.
1: ഈ കവിതകൾ എഴുതുമ്പോൾ ശരിക്കും സാറിന് എങ്ങനെയാ, ബാല്യകാലത്തെ ഓർമ്മകളാണോ, മാതൃവിലാപം?
0: എനിക്ക് കവിതകൾ, ഞാൻ ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഒരു രസകരമായ സംഭവം, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പൽ അവിടുത്തെ ഇൻസെപ്ഷൻ ഡേക്ക് എന്നെ വിളിക്കാനായിട്ട് വന്നു. ഞാനവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ക്ഷണിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു നോട്ട് ബുക്കുമായിട്ടാണ് വന്നത്. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി IAS പോകുന്ന കാലത്ത് ഞാൻ പഠിച്ച നോട്ടുകൾ ഒക്കെ എൻ്റെ സുഹൃത്തിൻ്റെ മുറിയിൽ വെച്ചിട്ടാണ് ഈ ഇവിടുന്ന് പോയത്. പിന്നെ ഞാൻ ആ നോട്ട്ബുക്കുകളൊന്നും എടുത്തില്ല. ഈ അന്നത്തെ ഒരുപാട് ഒരു ട്രങ്ക് മുഴുവനുള്ള നോട്ട് പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ പല വിദ്യാർത്ഥികളെടുത്തുകൊണ്ട് പോയി പഠിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ഈ നോട്ട്ബുക്കുകൾ ചെതറിപ്പോയ കൂട്ടത്തിൽ എൻ്റെ ഒരു കവിത എഴുതിയ നോട്ട്ബുക്ക് ഇദ്ദേഹത്തിന് കിട്ടി. ഞാൻ പോകുന്ന ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ വിദ്യാർത്ഥിയായിട്ട് ചേർന്നത്. അപ്പോൾ കിട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹം അത് 35 കൊല്ലം സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് കൊണ്ടെത്തുന്നു അന്നത്തെ നോട്ട്ബുക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പം എഞ്ചിനീയറിംഗ് കോളേജ് കാലത്ത് എഴുതിയ പല കവിതകളുമാണ്. അതൊക്കെ കൈമോശം വന്ന കവിതകളാണ്. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ ഇപ്പോൾ ചൊല്ലിച്ച് യൂട്യൂബിൽ കേട്ടു. വിട എന്നാണ് ആ കവിതയുടെ പേര്. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് അതങ്ങ് നഷ്ടപ്പെടാമായിരുന്നു ഈ കവിതകളെല്ലാം. പക്ഷേ ഇതുപോലുള്ള സംഗതികൾ അതിൻ്റേതായ ഒരു കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും മുളച്ചു വരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഒരു വലിയ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വിദ്യാർത്ഥികളെ കവിത അതുപോലുള്ള സർഗാത്മക രംഗവുമായിട്ട് പരിചയപ്പെടുത്തിയാൽ, കവിത മാത്രമാണെന്നില്ല, കഥയോ നോവലോ അതുമല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും കല സംഗീതം, ഇങ്ങനെ സർഗാത്മക രംഗത്തിലേക്ക് അവർക്കൊരു കാഴ്ചപ്പാട് കിട്ടിയാൽ അവർക്ക് നശീകരണമായ രംഗത്തേക്ക് പോകാനായിട്ട് തോന്നുകയില്ല. ഇപ്പോൾ നമ്മൾ വിദ്യാലയങ്ങളിലെല്ലാം വലിയ പ്രശ്നം എന്താ, മയക്കുമരുന്ന്, പിന്നെ മറ്റു തരത്തിലുള്ള സംഘർഷം, വയലൻസ്, ഹിംസ, വെറുപ്പ്, വിദ്വേഷം, ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള പ്രവണതകളല്ലേ ഒരു സമൂഹത്തിൽ. അത് സ്കൂളിലോ കോളേജുകളിലൊന്നും ഇതുണ്ടാവാനേ പാടുള്ളതല്ല. അപ്പോൾ ഇത്തരം പ്രവണതകളെ എങ്ങനെ നമുക്ക് ഇല്ലാതെയാകാൻ സാധിക്കും? അതിനുള്ള മാർഗമാണ് ഈ സർഗാത്മകത. അപ്പോൾ ഇത് നമ്മൾ അവരെ പരിചയപ്പെടുത്തിയാൽ, മനുഷ്യന് ഇങ്ങനെ ഒരു തലമുണ്ട്, മനുഷ്യ ജീവിതത്തിന് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, സർഗാത്മകതയുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു തലമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഭാവന അതിൽ വളരുകയും അവർ കൂടുതൽ ഫലവത്തായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
1: സർ, കവിത മാത്രമല്ല നോവലും എഴുതിയിട്ടുണ്ട്, ഏതാണ് കൂടുതൽ ഇഷ്ടം?
0: കവിതയാണ് എൻ്റെ മേഖല. ഞാൻ നോവൽ 2 എഴുതി, പക്ഷേ ഞാൻ കവിത 16 പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ലേഷൻ വേറെ 4 വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ 10, 20, 22, 21 എങ്കിലും കവിതാരംഗത്തുണ്ട്. അപ്പോൾ കാരണം എനിക്ക് കവിത, മലയാള കവിതയോടാണ് ഏറ്റവും താല്പര്യം.
1: സർ, ഈ റാപ്പ് മ്യൂസിക് ഇപ്പോൾ വരുന്നുണ്ടല്ലോ, അങ്ങനെ പാട്ട് മറ്റ് ഇഷ്ടങ്ങളുണ്ടോ?
0: എനിക്ക് വളരെ ഇതുപോലെ, അതായത് കവിത, ശാസ്ത്രം, എനിക്കിപ്പോഴും ശാസ്ത്രം വലിയ പ്രിയപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഫിസിക്സ്. കാരണം അത് ശരിക്കും സത്യാന്വേഷണമാണ്. ഞാൻ സത്യാന്വേഷണത്തിൻ്റെ 2 മേഖലകൾ കണ്ടി പഠിച്ചിരിക്കുന്ന ഒന്ന് ഫിലോസഫി, തത്വശാസ്ത്രവും, മറ്റത് ഫിസിക്സുമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഊർജ്ജതന്ത്രത്തിൽ ഒരു ചെറിയ ഒരു ഗവേഷണ പ്രബന്ധം ഇങ്ങനെ എഴുതുന്ന പരിശ്രമത്തിലാണ്. അത് വളരെ രസകരമാണ്. അത് യഥാർത്ഥത്തിൽ പ്യുവർ ട്രൂത്ത് എൻ്റെ ഒരു അന്വേഷണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഏരിയ ഈ കവിത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മറ്റ് മേഖലകൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എല്ലാ മേഖലയും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ.
1: സർ, 14 ഉപനിഷത്തുകൾ ശരിക്കും മലയാളത്തിൽ ശ്ലോക രൂപത്തിലേക്ക് എടുത്ത്, അപ്പോൾ ഈ തത്വശാസ്ത്രപരമായിട്ടുള്ള സാറിൻ്റെ ഒരു വീക്ഷണം, ഈ ഉപനിഷത്തുകൾ പരിഭാഷ ചെയ്തപ്പോൾ എങ്ങനെയാണ്?
0: തത്വശാസ്ത്രം എന്ന് പറയുന്നത് സത്യാന്വേഷണമാണ്. ശാസ്ത്രം, തത്വശാസ്ത്രം, ഇത് 2 തലത്തിലുള്ള തത്വാന്വേഷണമാണ്. ശാസ്ത്രം ഭൗതികമായ തത്വാന്വേഷണമാണ്. ഈ തത്വശാസ്ത്രം എന്ന് പറയുന്നത് സത്യം അന്വേഷിക്കുന്നു, പക്ഷേ അത് വെറും ഭൗതികമാവണമെന്നില്ല. കൂടുതലും മനുഷ്യൻ്റെ എന്താണ്, മെറ്റഫിസിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരു തലത്തിൽ, വേറൊരു രീതിയിൽ സത്യം അന്വേഷിക്കുന്നതാണ്. ഞാൻ ആദ്യം, എനിക്ക് ഈ പാശ്ചാത്യ തത്വശാസ്ത്രമാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്, വെസ്റ്റേൺ ഫിലോസഫി. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയെല്ലാം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ അറ്റ്ലീസ്റ്റ് അതിനൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യൻ ഫിലോസഫി വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പാശ്ചാത്യ തത്വശാസ്ത്രത്തെക്കാളും കുറേ സുപ്പീരിയറാണ് ഇന്ത്യൻ തത്വശാസ്ത്രം. അതിന് യാതൊരു സംശയമില്ല. കാരണം അതിനെന്തുകൊണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാശ്ചാത്യ തത്വശാസ്ത്രം കുറച്ചുകൂടെ, അത് ഒരു പക്ഷേ മോഡേണാണ്, ഇന്ത്യയുടെ ആയിരിക്കും കുറച്ചുകൂടെ പ്രാചീനമായിട്ടുള്ള സംഭവം. അപ്പോൾ അവരുടെ ചിന്തകൾ കൂടുതൽ ഈ ശാസ്ത്രീയമായ ചിന്തയ്ക്ക് ശേഷം വന്നതായതുകൊണ്ട് കൂടുതൽ ലോജിക്ക്, ഹ്യൂമൻ ലോജിക്ക് എന്ന് പറയുന്നത് അവർ ഭൗതിക ലോകത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പുറമേയാണ് നമ്മുടെ ബാഹ്യ ലോകത്തേക്ക് നമ്മുടെ ലോജിക്ക്, നമ്മുടെ യുക്തി പ്രസരിപ്പിച്ചപ്പോൾ അതാണ് അവരുടെ പരിശ്രമം, പാശ്ചാത്യ തത്വ ചിന്ത. പക്ഷേ ഇന്ത്യൻ തത്വശാസ്ത്രത്തിൻ്റെ ഗതി വലിയ വ്യത്യാസമാണ്. അത് ഈ നോവർ അറിയുന്ന ആൾ ജ്ഞാതാവ് എന്നാണ് പറയുന്നത്. ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം, 3 സംഗതികളുണ്ട്. ഈ അറിയാൻ ശ്രമിക്കുന്ന ആൾ അറിയാൻ ശ്രമിക്കുന്ന വസ്തുവെ അറിവിൻ്റെ പ്രക്രിയ വഴി നോക്കുമ്പോൾ, ആ മൊത്തം പ്രക്രിയയെ യുക്തിപൂർവ്വം നോക്കി കാണാനുള്ള പരിശ്രമമാണ് ഈ ഇന്ത്യൻ തത്വചിന്ത. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ നോക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയില്ലേ ജ്ഞാതാവ്, ആ വ്യക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യൻ തത്വചിന്തയിൽ. കാരണം നമ്മുടെ മനസ്സിലോട്ടാണ് ടോർച്ചടിക്കുന്നത്, ഈ അറിയാൻ നോക്കുന്ന ആളിലേക്കാണ് കൂടുതൽ ടോർച്ചടിക്കുന്നത്. മറ്റേ പാശ്ചാത്യ തത്വചിന്ത അങ്ങനെയല്ല, അത് അറിയപ്പെടുന്ന വസ്തുവിലേക്കാണ് വെളിച്ചം അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് വളരെ വലിയ ഇൻസൈറ്റ്, ഉൾക്കാഴ്ചകൾ. ഉള്ളത്.

0: ഒരു മേഖലയാണ് ഇന്ത്യൻ തത്വചിന്ത. ആ ഉൾക്കാഴ്ചകൾ അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളാണ് ഈ ഉപനിഷത്തുകൾ. അപ്പം ശരിക്കു പറഞ്ഞാൽ ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ കാഴ്ചപ്പാട്, ഈ സത്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിനെ സമ്പൂർണ്ണമാക്കുവാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു കൂടുതൽ ഭാഗികമായ കാഴ്ചപ്പാടിൽ നമുക്ക് കിട്ടുള്ളൂ. ശാസ്ത്രം പഠിച്ചാൽ പോലും ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറച്ചുകൂടെ പൂർണ്ണമാക്കാൻ ഉള്ള ഒരു പ്രവർത്തനം ഉപനിഷത്തുകളിൽ, ആ കാഴ്ചപ്പാട് കിട്ടാൻ ഉപനിഷത്തുകൾ ഉപകരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉപനിഷത്തുകളെല്ലാം തർജ്ജമ ചെയ്യാൻ തുടങ്ങിയത്.
1: ഇതിനിടയ്ക്ക് സാറിന് എസ്കേപ്പ് ഒറ്റക്കാട് അവാർഡ് അതൊക്കെ ലഭിച്ചു. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ എഴുത്തിൽ കൂടുതൽ എന്തെങ്കിലും മിനുക്കുപണികൾ വീണ്ടും വേണം എന്ന് തോന്നിയിട്ടുണ്ടോ?
0: പുരസ്കാരങ്ങൾക്ക് ഒരേ ഒരു പ്രാധാന്യമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ പുസ്തകങ്ങൾ അത് വായിക്കാൻ ചിലപ്പോൾ ആളുകളെ പ്രേരിപ്പിച്ചേക്കാം, അത് മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ.
1: കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: എൻ്റെ വൈഫ്, ഭാര്യ ഷീജ ജോയ്, രണ്ട് മക്കളുണ്ട്, ഒരു മോനും മോളും.
1: സ്നേഹമില്ലെന്ന അകിൽ നിഷ്ഫല ജന്മം നീയും എന്ന് സാറിൻ്റെ ഒരു വരികളാണ്. ജീവിതം പൂർണ്ണമാക്കണമെങ്കിൽ, സഫലമാക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സാറിന് പറയാനുള്ളത്?
0: ജീവിതം എന്ന് പറയുന്നതേ അത് വളരെ ഒരു ആപേക്ഷികമായൊരു പ്രക്രിയയാണ്. അതായത് ഓരോ വ്യക്തിക്കും ജീവിതം ഓരോ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഇത് പൊതുവായ ഒരു പ്രിൻസിപ്പിൾ, ഒരു നിയമം, ഇതാണ് ജീവിതം പൂർണ്ണമാകുക, ഇങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ വാസനകൾ, അവരുടേതായ താല്പര്യങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. ആ വിജയം എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നതിനെ കൊണ്ട് നിർവചിക്കണം, അതാണ് വേണ്ടത്.
1: ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്ന കുട്ടികളുടെ മുന്നിലെ സാറിൻ്റെ ജീവിതം ഒരു പാഠമാണ്. തിരക്കേറിയ ജീവിതത്തിലും സാറിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ട്. സാറിൻ്റെ കർമ്മമേഖല എത്രത്തോളം തിരക്കാണെങ്കിലും സാർ അതിനെല്ലാം സമയം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നാളത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാറിന് അവരോട് എന്താണ് ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇതിൽ പറയാനുള്ളത്?
0: എനിക്ക് ഈ പുതിയ തലമുറയോട് പറയാനുള്ളത്, ഈ സമയം എന്ന് പറയുന്നതിന് പോലെ വിലപ്പെട്ട മറ്റൊരു കാര്യമില്ല. അത് പലപ്പോഴും നമ്മൾ അതിൻ്റെ ആ വില മനസ്സിലാക്കാനായിട്ട് താമസിക്കുന്നു, അപ്പോഴേക്കും സമയം നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നു. ഇത് എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തിൻ്റെ വില കുറച്ച് നേരത്തെ മനസ്സിലാക്കുക, അതിനെ സാത്മകമായിട്ട് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
1: പുതിയ തലമുറ ഈ വാക്കുകൾ കേട്ട് ഉദ്ബോധരാവട്ടെ, അതുപോലെ അവർ ആ രീതിയിൽ പ്രവർത്തിക്കട്ടെ. ഇത്രയും നേരം സമ്പന്നമായ അനുഭവങ്ങൾ കൊണ്ട് നല്ലൊരു വെളിച്ചം തന്ന, ഇനിയും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടെന്നാണ് സാർ പറഞ്ഞത്, എഴുതാൻ ഒരുപാട് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ ആ എഴുത്തെല്ലാം സഫലമാകട്ടെ. സാറിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ആകാശവാണിയുടെ നേർമൊഴി പരിപാടിയിലേക്ക് വന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി.
0: നന്ദി, നമസ്കാരം.
2: എഴുത്തുകാരനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി പി ജോയിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
5: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
4: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
7: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 കഴിഞ്ഞ 31 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. യേശുദാസും സിന്ധുവും പാടിയ ഗാനം ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: 1299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
1: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
0: 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
3: കരുണ സായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണ സായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: അടുത്ത ഗാനം സന്തോഷ് വർമ്മയുടെ വരികൾക്ക് പ്രശാന്ത് പിള്ളയുടെ ഈണം. ഹരിചരണും പ്രീതിപിള്ളയും പാടിയ ഗാനം ചിത്രം ചന്ദ്രേട്ടൻ എവിടെയാണ്.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
4: ജയദേവകൃതി രമേശ് നാരായണന്റെ സംഗീത സംവിധാനത്തിൽ മധുശ്രീ നാരായൺ പാടിയത് ചിത്രമേടപ്പ.

0: ലാപ്ടോപ്പാണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: എം ജി ശ്രീകുമാർ, ചിത്ര, ഉണ്ണിമേനോൻ, സിഒ ആന്റോ എന്നിവർ പാടിയത്. ചിത്രം റാംജി റാവു സ്പീക്കിംഗ്, രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
1: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
0: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടി എൻ ജി അപ്ലൈ.
2: സമയം 3 മണി. തിരിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അധികാരത്തിലേക്ക്. ചിത്രം പടയപ്പ, രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ, ഗായകർ ശ്രീനിവാസ്, ശ്രീറാം, നിത്യശ്രീ മഹാദേവൻ എന്നിവർ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഗായിക നിത്യശ്രീ മഹാദേവൻ, ചിത്രം ജീൻസ്, രചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
1: എന്താ സംശയം? അത് മൈജിയിൽ അല്ലേ?
0: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടിഎംസി അപ്ലൈ.
2: ഗായകർ ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും, ചിത്രം ഇരുവർ, രചന വൈരമുത്തു, സംഗീതം മയ്യാർ റഹ്മാൻ.

0: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം ചിത്രം ദേവരാഗം.

0: അക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്
1: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടിസി അപ്ലൈ.
2: ഇനിയൊരു യുഗ്മഗാനം എസ് ജാനകിയും ഉണ്ണികൃഷ്ണനും പാടിയതാണ്. ചിത്രം സംഗമം, രചന വൈരമുത്തു, സംഗീതമയാർ.

0: കൃത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചിത്രം നിലാവേവ, രചന വൈരമുത്തു, സംഗീതം വിദ്യാസാഗർ, ഗായകർ ഹരിഹരനും ചിത്രയും.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
2: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: ഡോക്ടർ ബാലമുരളികൃഷ്ണ പാടിയ ഗാനം, ചിത്രം കവികുയിൽ, രചന പഞ്ചു അരുണാചലം, സംഗീതം ഇളയരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരിയിപ്പുകൾ ഈ ഗാനത്തോടെ പൂർണ്ണമാകുകയാണ്. സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.
1: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജീവിതശൈലീ രോഗങ്ങളെ ഒഴിവാക്കാം ശരിയായ ആരോഗ്യശീലങ്ങളിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ വി മോഹനൻ നായർ.
3: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്തിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമസ്കാരം. ജീവിതശൈലീ രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങളുടെ ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് ഈ രോഗങ്ങളുടെ പ്രസക്തി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രോഗങ്ങളെ ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ള കാര്യം ആ പേരിൽ തന്നെയുണ്ട്. അതായത് ജീവിതശൈലി രോഗങ്ങൾ. വാസ്തവത്തിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇവയെല്ലാം ജീവിതശൈലി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന രോഗങ്ങളല്ല. ഇവയുടെയൊക്കെ കാരണം, രണ്ട് തരം കാരണങ്ങളുണ്ട്. ഒന്ന്, ഉദാഹരണത്തിന് ജനിതകമായ കാരണങ്ങളുകൊണ്ട് ഈ അസുഖങ്ങൾ വരാം, പ്രായം കൊണ്ട് ഈ അസുഖങ്ങൾ വരാം. പുരുഷന്മാർക്കും പ്രത്യേകിച്ചും സ്ത്രീകൾക്കും അങ്ങനെ മാറി മാറി വരുന്ന, പ്രത്യേകം പുരുഷന്മാർക്ക് വരുന്ന ഒരുതരം അസുഖങ്ങൾ, സ്ത്രീകൾക്ക് വരുന്ന ഒരുതരം അസുഖങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഏജ് അല്ലെങ്കിൽ പ്രായം, ജെൻഡർ പുരുഷനോ സ്ത്രീയോ എന്നത്, പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജനിതകമായ ഘടകങ്ങൾ, ഈ മാതിരി കാരണങ്ങൾ കൊണ്ടും ഈ രോഗങ്ങൾ വരാമെങ്കിലും ഈ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കാനുള്ളത് ഈ രോഗങ്ങൾ വരാനുള്ള ചില പിന്നെ ആപദ് ഘടകങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ റിസ്ക് ഫാക്ടേഴ്സ് കാരണമാണ് ഈ രോഗങ്ങൾ വരുന്നത്. അപ്പം ഞാൻ ഈ തൊട്ടു മുമ്പിൽ പറഞ്ഞ ഏജ് അല്ലെങ്കിൽ പ്രായം, ജെൻഡർ പുരുഷനോ സ്ത്രീയോ എന്നത്, അല്ലെങ്കിൽ ജനിതകമായ ഘടന, ഇതൊന്നും നമുക്ക് അവയുടെ മേൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. നമുക്ക് നമ്മുടെ പ്രായം നിയന്ത്രിക്കാൻ പറ്റില്ല, നമ്മൾ പുരുഷനോ സ്ത്രീയോ എന്നുള്ളതിന് നിയന്ത്രിക്കാൻ പറ്റില്ല. ജനിതകമായ ഘടകങ്ങൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് അതും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അസുഖങ്ങൾ ഉണ്ടാവുന്നതിൽ നമുക്ക് നിയന്ത്രണമില്ലാത്ത കുറേ ഘടകങ്ങളുണ്ട് എന്നുള്ളത് പോലെ ഇന്നത്തെ ചർച്ച പ്രസക്തമാക്കുന്നത് ഇവയെ ശക്തമായി നിയന്ത്രിക്കാൻ പറ്റുന്ന, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണ് ഈ ഘടകങ്ങൾ? പ്രധാനമായും ഈ പേര് പറയുന്ന പോലെ നമ്മുടെ ജീവിതശൈലി, ഭക്ഷണശൈലി എന്നിവയിലുള്ള പല കാര്യങ്ങളും ഈ രോഗങ്ങൾക്ക് നിദാനമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ശക്തമായ ഇടപെടലുകൾ, അത് വ്യക്തിയുടെ തലത്തിൽ വ്യക്തി സ്വയം അറിഞ്ഞുകൊണ്ട് ശക്തമായ ഇടപെടലുകൾ നടത്തി അയാളുടെ ജീവിതചര്യയിലും

ആഹാരനിഷ്ഠകളിലും ഒക്കെ മാറ്റം വരുത്തിയാൽ ഒരു പരിധിവരെ ഈ അസുഖങ്ങൾ നമുക്ക് തടയാനും വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനും കഴിയും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ സമൂഹത്തിൽ കൊടുക്കുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ തന്നെ അവരുടെ പെരുമാറുന്ന രീതി, പെരുമാറ്റ രീതികളിൽ വ്യത്യാസം വരുത്തിയാൽ സമൂഹത്തിൽ തന്നെ ഈ രോഗങ്ങളുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. അപ്പോൾ വ്യക്തിഗതമായ ശീലങ്ങൾ കൊണ്ടും സമൂഹത്തിൽ മൊത്തത്തിൽ വരുത്തുന്ന ശീലമാറ്റങ്ങൾ കൊണ്ടും ഈ അസുഖങ്ങൾ ഒരു പരിധിവരെ നന്നായിട്ട് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇവയെ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഈ പറഞ്ഞ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആഹാരം തന്നെയാണ്, ഭക്ഷണക്രമം, ഭക്ഷണരീതി. ഈ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ദശകങ്ങൾ നമ്മൾ മുന്നിലോട്ട് ആലോചിച്ചാൽ മലയാളിയുടെ ആഹാര രീതിയിൽ വളരെ വ്യാപകമായ മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ 30 കൊല്ലം മുമ്പ് നമ്മൾ കേരളത്തിൽ ഒരു സ്ഥലത്തും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികളും നമ്മുടെ ആളുകളൊക്കെ ഇന്ന് കഴിക്കുന്നത്. ഒരു 10ഓ 30ഓ അല്ലെങ്കിൽ 40 കൊല്ലം മുമ്പ് വളരെ സമീകൃതമായ പിന്നെ അതിനകത്തുള്ള ഉൾക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ രീതി വെച്ചായാലും അവിടെ വൈറ്റമിൻ കണ്ടൻ്റായാലും ന്യൂട്രീഷണൽ ഫാക്ടേഴ്സൊക്കെ ആയാലും വളരെ സമീകൃതമായ ഒരു ആഹാര രീതി അനുവർത്തിച്ച് വന്നിരുന്ന മലയാളി പതുക്കെ ഗ്രാജുവലി ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ഒഴുകി ഒഴുകി ഒഴുകി പലതരത്തിലുള്ള പാശ്ചാത്യ ഭക്ഷണങ്ങൾ, പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഭക്ഷണങ്ങൾ ഒക്കെ അതിലേക്ക് വഴിമാറി. അപ്പോൾ പാശ്ചാത്യർ കൂടുതലായിട്ട് പിന്നെ പച്ചക്കറികളിലേക്കും പഴവർഗ്ഗങ്ങളിലേക്കും ലീഫി വെജിറ്റബിൾസിലേക്കും ഒക്കെ പോവുകയും ലീൻ മീറ്റ്, അതായത് മട്ടനും ബീഫും ഒക്കെ ഒഴിവാക്കുകയും ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞ പിന്നെ മാംസം കഴിക്കുകയും കൂടുതലായിട്ട് മത്സ്യത്തിലേക്ക് പോവുകയും പാലിൻ്റെ തന്നെ കൊഴുപ്പ് നിയന്ത്രിച്ച് നിർത്തുകയൊക്കെ ചെയ്യുന്ന വളരെ കൃത്യമായൊരു ആഹാരത്തിൻ്റെ ചിട്ടവട്ടത്തിലേക്ക് പോയപ്പോൾ നമ്മൾ പതുക്കെ മലയാളികളിൽ നിന്ന് മാറിയേച്ച് ഈ പലതരത്തിലുള്ള വൈദേശികമായ ആഹാരങ്ങളിലേക്കും അല്ലെങ്കിൽ റിഫൈൻഡ് ഫുഡിലേക്കും, നാരല്പവുമില്ലാത്ത പച്ചക്കറികളില്ലാത്ത പഴങ്ങളില്ലാത്ത അങ്ങനെയുള്ള അല്ലെങ്കിൽ ബേക്ക്ഡ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, മധുരം കൂടുതലുള്ളവ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയൊക്കെയുള്ള ആഹാര രീതിയിലേക്ക് പോയി. ഈ ആഹാര രീതി നമ്മുടെ പിന്നെ ആരോഗ്യത്തിന്, ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട നിദാന ഘടകങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതാണ് ആഹാരത്തിൻ്റെ കാര്യം. സമീകൃതമല്ലാത്ത ആഹാരം, നാരില്ലാത്ത ആഹാരം, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇല്ലാത്ത ആഹാരം, മത്സ്യം ഇല്ലാത്ത ആഹാരം, വറുത്തതും കരിച്ചതുമായിട്ടുള്ള ആഹാരം, പൊരിച്ചത് ധാരാളമായിട്ട് കഴിക്കുന്നത്, ഇറച്ചി, അതിൽ തന്നെ മട്ടനും ബീഫും ഒക്കെ, ഇതൊക്കെ നമ്മുടെ നിത്യ ആഹാരത്തിൻ്റെ ഭാഗമായപ്പോൾ അതുവഴി വരുന്ന രോഗങ്ങൾക്ക് ഈ ഇതെല്ലാം കാരണമായിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാമത് വ്യായാമമില്ലായ്മ. കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ കേരളത്തിൽ വ്യാപകമായി ഉണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടുകാലത്ത് ഒരു നമ്മളൊരു ഗ്രാമപ്രദേശമൊക്കെ എടുത്ത് ഒരു 10ഓ 15ഓ വീട്ടിലൊരു കാറുണ്ടായിരുന്നെങ്കിൽ ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലും കാറുണ്ട്. ചില വീടുകളിൽ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് 2 അല്ലെങ്കിൽ 3 അംഗങ്ങളുള്ള വീട്ടിൽ 3 കാറോ ചിലപ്പോൾ 4 കാറോ വരെയുള്ള പിന്നെ ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 2-വീലേഴ്സ്, ഇരുചക്ര വാഹനങ്ങൾ കൊണ്ട് റോഡിലൊക്കെ റോഡൊക്കെ ഫ്ലഡഡ് ആണ്. നമുക്ക് റോഡിൽ ദൈനംദിനം ഉണ്ടാകും. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിനനുബന്ധമായി പറയുന്നതാണ് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്. അപ്പോൾ വാഹനങ്ങളുടെ ബാഹുല്യം കാരണം ആളുകൾ നടക്കുന്നതും വ്യായാമത്തിലേർപ്പെടുന്നതും ഒരു വശത്ത് കുറഞ്ഞിരിക്കുന്നു. മറുവശത്ത് ഇതേ വാഹനങ്ങൾ കാരണം തന്നെ, അതും ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഭാഗമാണ്, ഇതേ വാഹനങ്ങൾ കാരണം തന്നെ നിരത്തിലുണ്ടാകുന്ന അപകടങ്ങളിൽ ഏറ്റവും ക്രിയേറ്റീവായ ഏജിൽ, വാഹന അപകടങ്ങളിൽ പലപ്പോഴും മരിക്കുന്നത് പ്രായം ചെന്നവരോ ഒക്കെ അല്ല, വളരെ കുറച്ച് കുഞ്ഞുങ്ങളും യുവത്വമാണ് റോഡിൽ പൊലിഞ്ഞു തീരുന്നത്. അപ്പോൾ ഏറ്റവും ക്രിയേറ്റീവായ, ഏറ്റവും പ്രൊഡക്റ്റീവായ, വ്യക്തിക്കും സമൂഹത്തിനും ഒക്കെ ഏറ്റവും ഗുണകരമാകുന്ന പ്രായത്തിൽ റോഡിൽ മരിച്ചു വീഴുന്ന, അതും ജീവിതശൈലിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ജീവിതശൈലി ഇങ്ങനെ വാഹനത്തിലേക്ക് മാറിയപ്പോൾ, കാൽനട ഒട്ടുമില്ലാതായപ്പോൾ, വ്യായാമം ഒട്ടുമില്ലാതായപ്പോൾ, അത് ജീവിതശൈലി രോഗങ്ങൾക്ക് നിദാനമാകുന്നു ഒരു വശത്ത്, മറുവശത്ത് ഈ വാഹന ബാഹുല്യം കാരണം റോഡുകളിലുണ്ടാകുന്ന റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്, ശരിക്കും റോഡ് ട്രാഫിക് ആക്സിഡൻസിനെയും അതുവഴി ഉണ്ടാകുന്ന ക്ഷതങ്ങളെയും ഒരു ജീവിതശൈലി രോഗമായിട്ടാണ് കൂട്ടേണ്ടത്. അതും ഒരു ജീവിതശൈലി രോഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വ്യായാമമില്ലായ്മ, പൊണ്ണത്തടി, പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന വിവിധ അസുഖങ്ങൾ, പൊണ്ണത്തടി തന്നെ സാധാരണ നിലയിൽ നമ്മൾ പറയും ഒരാളിൻ്റെ ഭാരം, ഇത്തിരി അമിത ഭാരമുള്ള ഒരാളിൻ്റെ ഭാരത്തിൽ 10% കുറയ്ക്കാമെങ്കിൽ, 10% കണ്ട് ഒരാളിൻ്റെ ഭാരം കുറയ്ക്കാമെങ്കിൽ, 70 കിലോഗ്രാം വെയിറ്റുള്ള ഒരാൾ, ഭാരമുള്ള ഒരാൾ അയാളുടെ ഭാരത്തിൽ 7 കിലോ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ അയാളുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടി വരുന്ന മരുന്നും ജീവിതശൈലി രോഗങ്ങളുടെ കാഠിന്യവും 25% കണ്ട് കുറയുമെന്നാണ്.
ഇടയ്ക്കൊക്കെ നമ്മൾ പിന്നെ ഡയബറ്റീസ് റെമിഷനെ കുറിച്ച് പറയുന്നു, റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്ന് ആളുകൾ പറയും. വാസ്തവത്തിൽ റിവേഴ്സൽ അല്ല.

0: ഡയബറ്റിസ് റെമിഷൻ, താൽക്കാലികമായി ഡയബറ്റിൽ നിന്ന് മോചനം കിട്ടുന്ന അവസ്ഥ. മോചനം കിട്ടുന്ന അവസ്ഥ അതിൻ്റെയും പ്രധാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ആഹാരത്തിലുള്ള നിയന്ത്രണവും ഈ ഭാരം കുറയ്ക്കലുമാണ്. അപ്പോൾ ഞാൻ ആദ്യം പിന്നെ ഈ ജീവിത ഭക്ഷണശൈലിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ജീവിതശൈലിയിൽ വ്യായാമം ഇല്ലാതെ വന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഉള്ളത് സ്ട്രെസ്സാണ്, മാനസിക പിരിമുറുക്കം. മാനസിക പിരിമുറുക്കം ഇപ്പോൾ ആർക്കാണുള്ളതെന്ന് ചോദിച്ചാൽ, 2 വയസ്സുള്ള 2 3 വയസ്സുള്ള കുട്ടി, ഒരു സ്കൂളിൽ പ്രീ സ്കൂളിലോ ഒക്കെ പോയി തുടങ്ങുന്ന കുട്ടികൾ മുതൽ അങ്ങേയറ്റത്തെ വൃദ്ധജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാനസിക പിരിമുറുക്കം വളരെ വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ മാനസിക പിരിമുറുക്കം അത് പല പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഒന്ന്, മാനസിക പിരിമുറുക്കം കൊണ്ട് ഉറക്കമില്ലാതെ വരുന്നു, ഉറക്കമില്ലായ്മ. നേരെ തിരിച്ച് ജോലിയിലൊക്കെയുള്ള ടെൻഷനിൽ, ജോലിയിൽ കൂടുതൽ വ്യാപൃതരാകുമ്പോൾ ഉറക്കം കിട്ടാതെ വരുന്ന, ഉറക്കം ഇല്ലായ്മ കാരണം വരുന്ന പ്രശ്നങ്ങൾ. അതിന് നിദാനമായിരിക്കുന്ന വേറെ ചില കാരണങ്ങളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു യുവാവ് അമേരിക്കയിൽ സായിപ്പുണർന്നിരിക്കുന്ന പിന്നെ പകല്, അയാൾ ഇവിടെ ജോലി ചെയ്യുന്ന രാത്രിയിലാണ്. അപ്പം അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പം രാത്രി മൊത്തം ജോലി ചെയ്യുന്നു, അയാളുടെ ആഹാരക്രമം എല്ലാം തെറ്റുന്നു, പകല് ആഹാരം ഹാഫസാഡാവുന്നു, തോന്നിയ പോലെയൊക്കെ കഴിക്കുന്നു, ഒരു വ്യായാമവും ഇല്ലാതെ വരുന്നു. അപ്പം ഇതൊക്കെ മാറേണ്ട ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ളത് പിന്നെ ആലോചിച്ച്, അല്ലെങ്കിൽ അതിനൊക്കെ നിയതമായ വ്യായാമ ക്രമങ്ങളും ആഹാരക്രമവും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണശൈലിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ജീവിതശൈലി പ്രത്യേകിച്ച് വ്യായാമം ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞു, സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു, സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിനെ കുറിച്ച് പറഞ്ഞു. അതിനോട് അനുബന്ധമായിട്ട് പോകുന്നത് തന്നെയാണ് ഈ ഉറക്കമില്ലായ്മയും. അപ്പം ഉറക്കമില്ലായ്മ ഒരു ഇരുതല വാളാണ്. അതായത് സ്ട്രെസ് കാരണം ഉറക്കം ഇല്ലാതാവുന്നു, ഉറക്കമില്ലാത്തത് കാരണം വീണ്ടും സ്ട്രെസ് ഉണ്ടാവുന്നു, ഉറക്കമില്ലാത്തത് കാരണം ഈ ജീവിതശൈലി അനുബന്ധ പ്രശ്നങ്ങൾ വ്യാപകമായി വരുന്നു. അപ്പം അത് നമ്മൾ പ്രത്യേകിച്ചും നിയന്ത്രിക്കേണ്ട, നമ്മുടെ സത്വരമായ ശ്രദ്ധ വേണ്ട ഒരു ലെവലാണ് ഈ ഉറക്കത്തിനെ കുറിച്ചുള്ളത്. ഒരാൾ എത്ര സമയം ഉറങ്ങണം, ജോലിയും ഉറക്കവും തമ്മിലുള്ള ബാലൻസ് എങ്ങനെയാണ് കീപ്പ് ചെയ്യാനുള്ളത്, നമ്മുടെ ശരീരത്തിനൊരു ക്ലോക്കുണ്ട്, സർക്കേഡിയൻ റിഥം എന്ന് പറയും. പകലും ശരീരത്തിലെ എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങളും, മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഈ സർക്കേഡിയൻ റിഥം അനുസരിച്ച്, പകലുള്ളതല്ല രാവിലെ ഉള്ളതല്ല വൈകുന്നേരത്തെ നമ്മുടെ ബ്ലഡ് പ്രഷർ, രാത്രിയിലുള്ള ബ്ലഡ് പ്രഷർ അല്ല രാവിലെയുള്ള ബ്ലഡ് പ്രഷർ, ഇതൊക്കെ സർക്കേഡിയൻ റിഥം അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതങ്ങ് മാറ്റുമ്പോൾ, നമ്മളിപ്പോൾ പകല് ഉറങ്ങുകയും അല്ലെങ്കിൽ ഉറങ്ങാൻ ശ്രമിക്കുകയും രാത്രി ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി ക്ലോക്കിനെ റിവേഴ്സ് ചെയ്ത് വയ്ക്കുകയാണ്, തിരിച്ചു വയ്ക്കുകയാണ്. അത് അക്ലമറ്റൈസ്ഡ് ആയി വരാൻ, അതിനോട് താതാത്മ്യം പ്രാപിച്ചു വരാൻ ഒരുപാട് ദിവസം എടുക്കും. ആ ദിവസങ്ങൾ പതുക്കെ ഒരാളിൻ്റെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് കൊണ്ടുവിടും. അത് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഉറക്കം ഇതെല്ലാം പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന, ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ വ്യാപകമാകുന്ന ഒരു ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുമൊക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്. ഉറക്കമില്ലാതെ വരുമ്പോൾ ആളുകൾ പലപ്പോഴും ഉറക്കം കിട്ടുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്, പണ്ടുകാലത്ത് അത് നിർദോഷമെന്ന് ഞാൻ പറയില്ല, എന്നാലും താരതമ്യേന ഇന്നത്തെ ഇത് വെച്ച് നോക്കിയാൽ ഒരു ഹാൻഡ് ഗ്രനേഡ് എന്നോ ചെറിയൊരു ഏറുപടക്കം എന്നോ പറയാവുന്ന കഞ്ചാവ്, അവിടെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആറ്റം ബോംബായ MDMAയിലേക്കാണ്. അവ രാസലഹരി വസ്തുക്കൾ. പണ്ട് ഈ പറഞ്ഞ പോലെ പണ്ടും ഇവയുടെയൊക്കെ ഒരു ഉപയോഗം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് മദ്യവും പുകയിലയും, നമ്മുടെ വ്യാപകമായ ബോധവൽക്കരണം മദ്യത്തിനും പുകയിലയ്ക്കും ഒക്കെ എതിരായിട്ടായിരുന്നുവെങ്കിൽ, ഇന്ന് മദ്യവും പുകയിലയും ഒന്നും അല്ല, രാസലഹരി വസ്തുക്കൾ. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ചില ഉറക്ക പ്രശ്നങ്ങളിൽ നിന്ന്, പെരുമാറ്റ പ്രശ്നങ്ങളിൽ നിന്ന്, ആളുകൾക്ക് തമ്മിലുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ള സമയമില്ല, ഇടപഴകാനുള്ള സമയമില്ല, ശാന്തമായിരുന്നു ആലോചിക്കാനോ ഒരു പാട്ട് കേൾക്കാനോ ഉള്ള സമയമില്ല, അങ്ങനെ വരുമ്പോൾ അതെല്ലാം സ്ട്രെസ്സായിട്ട് വരുന്നു. ഈ സ്ട്രെസ്സിൽ നിന്നുള്ള ഒരു റിലീവിങ് ഫാക്ടർ, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കാം എന്നുള്ള ഒരു പ്രോബ്ലം, ഒരു അതിൻ്റെ ഒരു പരീക്ഷണത്തിനിടയിലായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സബ്സ്റ്റൻസിലേക്ക്, ഒരു ലഹരി വസ്തുവിലേക്ക് ചെന്നുപെടുന്നത്. പിന്നെ അവർക്ക് തിരിച്ച് കരകയറി വരാൻ പറ്റാത്ത കയങ്ങളിലേക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഇതും നമുക്ക്, അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. ഇതിൽ ഓരോന്നും വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഓരോ ഘടകങ്ങളാണ്. ആഹാരത്തിൻ്റെ കാര്യമായാലും ആഹാരം എങ്ങനെ ഇരിക്കണം, എക്സസൈസ് എത്ര വേണം, സബ്സ്റ്റൻസ് അബ്യൂസ് എങ്ങനെ നിയന്ത്രിക്കാം, സ്ട്രെസ് എങ്ങനെ നിയന്ത്രിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ വ്യാപകമായി ചർച്ച ചെയ്യേണ്ടതും ഒരു സാമൂഹ്യ വളരെ ശക്തമായ ഒരു ഒരു സാമൂഹ്യ ഇടപെടലുകൾ വഴി ഇൻ്റർവെൻഷൻസ് വഴി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ജീവിതശൈലീ രോഗങ്ങൾ അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞ് വ്യാപകമായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഈ സ്ക്രൂജ് അല്ലെങ്കിൽ എപ്പിഡമിക്, ഈ മഹാമാരി, ഇത് മറ്റ് പിന്നെ പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന മഹാമാരികൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടിപ്പോൾ നമ്മൾ കോവിഡ് കണ്ടതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും അതിന് നടപടികൾ സ്വീകരിക്കാനും കഴിയും. അതേസമയം ഈ മഹാമാരി വളരെ നിശബ്ദമായി വരുന്നൊരു മഹാമാരിയാണ്, സൈലന്റ് എപ്പിഡമിക്കാണ്, നമ്മൾ അറിയുന്നില്ല. നമ്മളെ നമ്മുടെ ജനതയെ മൊത്തം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന സൈലന്റായ ഒരു എപ്പിഡമിക്കാണ്, നിശബ്ദമായ ഒരു മഹാമാരിയാണ്. അത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നും അതിൽ നമ്മുടെ സത്വരമായ ശ്രദ്ധ വേണമെന്നും വ്യാപകമായ ബോധവൽക്കരണത്തിലൂടെയും വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്കും സമൂഹത്തിൽ ഒരുമിച്ചും അവരെ അവരിലേക്ക് ഇടപെടലുകളുമായി അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസുമായി ചെന്ന് മാത്രമേ ഇത് നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളതും ആണ് നമ്മുടെ സർക്കാരിനെയൊക്കെ ഈ ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിലേക്കുള്ള പുതിയ ഇടപെടലുകളുമായിട്ട് വരാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അത് വളരെ നല്ല, വളരെ ശുഭോദർക്കമായ, സ്വാഗതാർഹമായ ഒരു നടപടിയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞു നിർത്തുമ്പോൾ ഒറ്റ വാചകത്തിൽ തന്നെ ക്രോഡീകരിച്ചാൽ നമുക്ക് പറയാം, ആരോഗ്യം ആശുപത്രികളിൽ നിന്നല്ല കിട്ടുന്നത്. ഒരു സമൂഹത്തിൽ എത്ര കൂടുതൽ ആശുപത്രികൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യ സൂചിക അല്ല, മറിച്ച് ഒരു സമൂഹത്തിൽ ആശുപത്രികളുടെ ആവശ്യം കുറഞ്ഞു വന്നാൽ ആ സമൂഹം ആരോഗ്യമുള്ളൊരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഈ പറയുന്ന ജീവിതശൈലിയിൽ കൃത്യമായ വ്യതിയാനം വരുത്തി ജീവിതശൈലീ രോഗങ്ങൾ തടയാനുള്ള ഇത്തരം ഇടപെടലുകളുടെ സാങ്കത്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: സമയം 4 മണി. ആകാശവാണി അനന്തപുരി FM 101.9. എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്.

പ്രിയ ശ്രോതാക്കളെ, ആദ്യ ഗാനമിത ചിത്രം 1942 എ ലവ് സ്റ്റോറി. രചന ജാവേദ് അക്തർ, സംഗീതം രാഹുൽ ദേവ് ബർമൻ, ഗായകർ കവിതാകൃഷ്ണമൂർത്തിയും സംഘവും.

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടി വിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് എൽ ഇ ഡി ടിവികൾ. കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: അൽക്കായാഗ്നിക്കും അഭിജീതം പാടിയ ഗാനം ചിത്രം ആപ് മുച്ചേ അച്ഛേ ലഗ്നേ ലഗേ.

0: ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറും സന്ദർശിക്കൂ.
2: അടുത്ത ഗാനം സോനു നിഗം, രൂപ് കുമാർ റാഥോഡ് എന്നിവർ പാടിയത് ചിത്രം ബോർഡർ.

0: കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ, പഴയ കെറ്റില് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: ജഹാംഗീർ ഉമർ സംവിധാനം ചെയ്ത് ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ രചിച്ച ഒക്ടോബർ 2 റിലീസ് ചെയ്യുന്ന ധനുഷ് കോടിയിലേക്ക് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിൽ. ഏവർക്കും സ്വാഗതം.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: ചിത്രം 1947 Earth. ഗായകർ സുജാത മോഹനും അനുരാധ ശ്രീറാമും.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ല എന്നാരാ പറഞ്ഞേ? നമ്മുടെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ചിത്രം എ സ്ട്രേഞ്ച് ലവ് സ്റ്റോറി. ഗായകർ റിർപുൽ, മോമിത എന്നിവർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചിത്രം ആഷിഖി 2, രചന നദീം സൈഫി, ശ്രാവൺ റാത്തോഡ് എന്നിവർ. സംഗീതം മിഥുൻ. ഗായകർ പാലക് മുച്ചൽ, അർജിത് സിംഗ് എന്നിവർ.

0: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
1: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: കുമാർ സാനു, അൽക്ക യാഗ്നിക്, ഉദിത് നാരായണൻ എന്നിവർ പാടിയത് ചിത്രമാസു.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ചിത്രം 22 ഡേയ്സ്. വരികൾ എഴുതിയത് സാഗർ ലഹോരി, ഈണമൊരുക്കിയത് പരിവേഷ് സിംഗ്, ഗായകർ അങ്കിത് തിവാരിയും അമൃത താലുക്ദറും.

0: 99 രൂപ വരെ വിലയുള്ള ഫോണിനൊപ്പം സ്വന്തമാക്കാം 3000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
1: മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു.
2: ജയ്ദീപ് സാഹ്നിയുടെ വരികൾക്ക് സലീം സുലൈമാന്റെ ഈണം. സോനു നിഗമം ശ്രേയ ഘോഷാലും പാടിയ ഗാനം ചിത്രം ആജാ നച്ചിലേ.

ആകാശവാണി സമയം 5 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് ഉച്ചകോടി. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതുമായ സമീപനമാണ് ബ്രിക്സ് അധ്യക്ഷ പദത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എൽ സി സി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ തുടങ്ങി നിരവധി ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ യജ്ഞത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗ്യാങ്ഷു ന്യൂഡൽഹി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ചൈന സതേൺ എയർലൈൻസ്. ഈ മാസം 21-ാണ് സർവീസ് പുനരാരംഭിക്കുക. 2020-ൽ COVID-19 മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് CSR പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ 11 താലൂക്ക് ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 1,40,00,000 രൂപ അനുവദിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായി വർദ്ധിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്കെ എലീന റൈബാക്കിനെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ഫൈനൽ. അനന്തപുരി FM-ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 6 മണിക്ക്. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പ്രിയ ശ്രോതാക്കളെ, വളരെ ചൂടേറിയതും ഒപ്പം തിരക്കുകളും നിറഞ്ഞ ഒരു പകൽ കൂടി അവസാനിക്കുന്നു. ഈ സന്ധ്യാവേളയിൽ ഇനി കുറച്ചു സമയം അനന്തപുരി FM ൽ ചലച്ചിത്ര ഗാനങ്ങൾ.

0: ഹണി ബി ടു എന്ന ചിത്രത്തിന് വേണ്ടി സന്തോഷ് വർമ്മ എഴുതി, ദീപക് ദേവ് സംഗീതം നൽകി, അൻവർ സാദത്ത്, അബ്സൽ, റിമി ടോമി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ?

0: സെപ്റ്റംബർ 13 വരെ.
1: ശങ്കർ മഹാദേവൻ, റിമി ടോമി എന്നിവർ പാടിയ ഗാനം ചിത്രം ക്രിസ്റ്റ്യൻ ബ്രദേഴ്സ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്.

0: മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: ശങ്കർ മഹാദേവനോടൊപ്പം സുചി, സ്മിത, സിതാര എന്നിവർ പാടിയ ഗാനം. മുരുകൻ കാട്ടാക്കടയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം മല്ലു സിംഗ്.
5: ഹുണത്തേ ആചാ സജനാ തേരീ യാദ് സതാവേ, ടോലി ടോല് ബജാവേ, ഹീത് ഖുഷി ദേ ഗാവേ.

0: ഉത്സവം ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുമയ ജ്വല്ലറി ആര്യശാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: അനിൽ പനച്ചൂരാൻ എഴുതി, ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി. ജാസി ഗിഫ്റ്റും മഞ്ജരിയും രാജലക്ഷ്മിയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ചൈന ടൗൺ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം നമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം നമ്പർ ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: കൊല്ലം സുപ്രീം.
5: 2020 എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. പാടിയത് ശങ്കർ മഹാദേവൻ, ജോൾസ്ന.

0: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: ജഹാംഗീർ ഉമർ സംവിധാനം ചെയ്ത് ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ രചിച്ച ഒക്ടോബർ 2 റിലീസ് ചെയ്യുന്ന ധനുഷ് കോടിയിലേക്ക് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് September 13 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിൽ. ഏവർക്കും സ്വാഗതം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: പഞ്ചാബി ഹൌസ് എന്ന ചിത്രത്തിലെ ഗാനം MG ശ്രീകുമാറും മനോ കൂട്ടർ പാടിയിരിക്കുന്നു. രമേശൻ നായരുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: എന്തേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
3: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
4: അതെവിടുന്ന്?
3: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ABCD എന്ന ചിത്രത്തിന് വേണ്ടി ദുൽഖർ സൽമാൻ, അന്ന കത്രീന എന്നിവർ പാടിയ ഗാനം, സന്തോഷ് വർമ്മയുടെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: ബെനി ദയാലും കുട്ടരും പാടിയ ഗാനം. ചിത്രം കാര്യസ്ഥൻ. ഗാനരചന കൈതപ്രം. സംഗീതം ബെനി ഇഗ്നേഷ്യസ്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
3: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
4: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
5: വിനായക് ശശികുമാർ എഴുതി, സുശിൻ ശ്യാം സംഗീതം നൽകി, പാൽ ദബയോടൊപ്പം പാടിയ ഗാനം ചിത്രം ആവേശം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സീനിയേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മ എഴുതി, ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി, ഇമ്രാനോടൊപ്പം അനുരാധ ശ്രീധാരനോടൊപ്പം പാടിയ ഗാനം ഇനി കേൾക്കാം.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ലൂസിഫർ എന്ന ചിത്രത്തിന് വേണ്ടി ജോത്സ്ന പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. തനിഷ് നബാറിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ഇന്ന് പരിപാടിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സന്തോഷ് കോളിയോർ. സമയം 6:00.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള സമാധാനത്തിനും ഭീകരവാദത്തിനെതിരെയും ശക്തമായ ആഹ്വാനവുമായി ന്യൂഡൽഹി പ്രഖ്യാപനത്തെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ അംഗീകരിച്ചു. കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ആഗോള ഭരണ സംവിധാനത്തിനായി ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കൂട്ടായ്മ 20 വർഷം പൂർത്തിയാകുന്നതിന്റെ സ്മരണയ്ക്കായി 2 പ്രത്യേക തപാൽ സ്റ്റാമ്പുകൾ പ്രധാനമന്ത്രി പുറത്തിറക്കി. രാജ്യത്ത് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ യജ്ഞത്തിന് തുടക്കമായി. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. പത്തനംതിട്ട കോന്നിയിൽ അച്ഛൻ കോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോന്നി ഐരവൺ PS PVM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഡെനീഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. 11 അംഗ മാധ്യമ സംഘമാണ് പര്യടനത്തിന്റെ ഭാഗമായത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായി വർദ്ധിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8:00 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധ, നെടുങ്കുന്നം വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഉഷമലരി, വയലാർ എഴുതിയ പർവ്വതമുടി എന്ന കവിത ആലാപനം ശ്രീകാന്ത് ഹരിഹരൻ, ഉദയഗീതം, ക്രിസ്തീയ ഗാനങ്ങൾ, പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരുന്നു. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ നിന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, ശേഷം തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യം ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. എട്ട് 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 131

ഒൻപതാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 9 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മച്ചപ്പ്. പതിനൊന്ന് ബാലലോകം തിരുവനന്തപുരം ശ്രീകാര്യം ലയോള സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര. മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു. 12:50 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3:00 തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. നാല് മണിക്ക് ഗാനാമൃതം. 5:02 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. വയലും വീടും തീറ്റപ്പുൽകൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധ. KJ യേശുദാസ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതിയറിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35°C. കുറഞ്ഞ താപനില 25.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.5°C. കുറഞ്ഞ താപനില 25.9°C. ഇതോടെ അറിയിപ്പുകൾ സമാപിച്ചു.

0: ഇന്ദ്രജാലം എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
3: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ടും.
3: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
5: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
6: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
7: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
7: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം, പാടിയത് യേശുദാസ്.
9: ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് സോങ് ആൻഡ് ദിസ് ഹോൾ ഈവനിംഗ്.

0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.

ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. യേശുദാസ് പാടിയത്, എം ഡി രാജേന്ദ്രന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇത് സന്ധ്യാഗീതത്തിന്റെ സമയം.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും എല്ലാവരും പരമാവധി സംയമനം പാലിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഭീകരപ്രവർത്തനങ്ങൾ കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണെന്ന് ബ്രിക്സ് അംഗങ്ങൾ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22 ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അവർ അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ബ്രിക്സ് കൂട്ടായ്മ തനതായ സ്ഥാനം നേടിയിട്ടുണ്ട്. നിലവിലെ ഉച്ചകോടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്നും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയാണ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഭാരത് കി ബ്രിക്സ് അധ്യക്ഷത പീപ്പിൾ സെൻട്രിക് ഓർ ഹ്യൂമാനിറ്റി ഫസ്റ്റ് അപ്രോച്ച് പർ ആധാരിത ഹൈ. റിജിലിയൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ഓർ സസ്റ്റൈനബിലിറ്റി ഹമാരി പ്രാഥമികതയെ രഹി. ഇൻ പ്രാഥമികതകളുടെ സാഥ് ഹമനെ ബ്രിക്സ് സഹയോഗ് കോ സാമാന്യ ജൻസെ ജോഡ്നെ കാ വിശേഷ ബൽ ദിയാ ഹൈ.
0: ബ്രിക്സ് കൂട്ടായ്മ ആരുടെയും എതിരാളിയല്ലെന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കരണം ഇനിയും വൈകിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ ആഗോള ഭരണപരിഷ്കരണത്തിനായി 10 മാർഗരേഖയും ശ്രീ മോദി നിർദ്ദേശിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ എത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നാളെ വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യരങ്ങാടി, രാമനാട്ടുകര മുതൽ മലാപ്പറമ്പ് വരെയും കുന്ദമംഗലം മടവൂർ വരെയും വൈകിട്ട് 5 മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുനരുപയോഗ ഊർജത്തെ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു വാക്കത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള സേവനവും സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകൾ എത്തുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിലുള്ള കലാ മ്യൂസിയമായ കലാ അങ്കണത്തിൽ റോബോട്ട് പ്രവർത്തനമാരംഭിച്ചു. വിമാനത്താവള കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് മികച്ച സാങ്കേതികാനുഭവവും തത്സമയ സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്യുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിമാനങ്ങളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുക, ബോർഡിംഗ് ഗേറ്റുകളിലേക്കും മറ്റു വിമാനത്താവള സൗകര്യങ്ങളിലേക്കും വഴികാട്ടുക എന്നിവയാണ് റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. യാത്രക്കിടയിൽ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായി യാത്രക്കാർക്ക് റോബോട്ടുമായി നേരിട്ട് സംവദിക്കാം.
0: ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യാ കപ്പ് ജൂനിയർ വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. T20 വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. PIB തിരുവനന്തപുരം ഡയറക്ടർ പാർവതി വി, PIB കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ SS എന്നിവരുടെ നേതൃത്വത്തിൽ 11 മാധ്യമ പ്രവർത്തകരടങ്ങുന്ന സംഘമാണ് പര്യടനം നടത്തിയത്. സിതാപൂർ ജില്ലയിലെ സിദ്ധൌളിയിലെ ചിക്കൻകാരി നൂൽ തുന്നൽ കലാകാരന്മാർ നൂതന കാർഷിക രീതികളിലൂടെ പ്രശസ്തനായ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി സംഘം സംഭാഷണം നടത്തി. പത്തനംതിട്ട കോന്നിയിൽ അച്ചൻകോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോന്നി കൊന്നപ്പാറ പയ്യനാമൺ സ്വദേശികളായ ഡെനിഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാ കപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം

ഈ ഗാനത്തോടെ സന്ധ്യാഗീതം സമാപിക്കുന്നു. പരിപാടി വീണ്ടും നാളെ വൈകുന്നേരം 6:20 കേൾക്കാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: പ്രിയ വയലും വീടും ശ്രോതാക്കളെ, വാക്കുകൾ എപ്പോഴും സൂക്ഷ്മതയോടെ ഉപയോഗിക്കുക. ആളുകൾ മുഖം മറന്നേക്കാം, പക്ഷേ വാക്കുകൾ മറക്കില്ല. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇനി പരിപാടിയിൽ പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് ശ്രീമതി ബിന്ദുആർ മാത്യൂസുമായുള്ള അഭിമുഖം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, ഏത് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണയായി ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മുടെ അടുക്കളത്തോട്ടത്തിലും കൃഷിയിടങ്ങളിലും പച്ചക്കറികൾ സമർത്ഥമായി വളരണമെങ്കിൽ നല്ല വിത്തും വളവും വെള്ളവും മാത്രം പോരാ, സമയാസമയത്ത് കീടങ്ങളും രോഗങ്ങളും നിയന്ത്രിക്കേണ്ടതുമുണ്ട്. എന്നാൽ കീടങ്ങളെ കണ്ടയുടൻ രാസകീടനാശിനി പ്രയോഗിക്കുക എന്നതാണോ ശരിയായ മാർഗം? അല്ല. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കുന്നതിനോടൊപ്പം പരിസ്ഥിതിയെയും മണ്ണിനെയും ജലത്തെയും മനുഷ്യാരോഗ്യത്തെയും എല്ലാം സംരക്ഷിക്കുന്ന രീതിയാണ് സംയോജിത കീടരോഗ നിയന്ത്രണം. ഇന്ന് ഈ പരിപാടിയിൽ സംയോജിത കീടരോഗ നിയന്ത്രണത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്നത് ICAR മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ശ്രീമതി ബിന്ദുആർ മാത്യൂസാണ്. ബിന്ദുആർ മാത്യൂസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: സംയോജിത രോഗ കീട നിയന്ത്രണം എന്ന് പറയുമ്പം എന്തുവാ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്?
4: ഇപ്പം നമ്മുടെ കാലത്തിനനുസൃതമായിട്ട് ഏറ്റവും ആവശ്യമായ ഒന്ന് തന്നെയാണ് സംയോജിത രോഗകീട നിയന്ത്രണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരാശിക്ക് തന്നെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അമിതമായ രാസകീടനാശിനികൾ, അമിതമായ കുമിൾനാശിനികൾ, അമിതമായി രാസവളപ്രയോഗങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ബാധിച്ചതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു സംയോജിത രോഗകീട നിയന്ത്രണം അല്ലെങ്കിൽ കീടനിയന്ത്രണവും ആണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ രാസകീടനാശിനികളോ അല്ലെങ്കിൽ രാസകുമിൾനാശിനികളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൃഷി ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സാധ്യമാക്കാൻ വളരെ എളുപ്പമാണ്. കൃഷി സാധാരണഗതിയിൽ പ്രത്യേകിച്ചും പച്ചക്കറികളാണെങ്കിൽ നമുക്കൊരു നല്ല വെയിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ വെയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു പരിധിവരെ നമുക്ക് കീടങ്ങളെ, രോഗങ്ങളെ, മണ്ണിലുള്ളതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മണ്ണ് പരിപാലനത്തിൽ നമ്മൾ മണ്ണ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയുണ്ട്. അതായത് സോയിൽ സോളറൈസേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മണ്ണ് താപീകരണം. ഇത് നമ്മൾ പ്രത്യേകമായി വെയിൽ കൂടി നിൽക്കുന്ന സമയത്ത് ഈ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി ആ മണ്ണിലുള്ള രോഗാണുക്കളെ അല്ലെങ്കിൽ കീടങ്ങളുടെ മുട്ടകളെ അല്ലെങ്കിൽ

0: ഞങ്ങളുടെ പല ദശകങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ അതിനെ നശിപ്പിക്കാനായിട്ട് മണ്ണ് താപീകരണം വളരെ നല്ലൊരു പ്രക്രിയ തന്നെയാണ്. അതിന് നമ്മൾ സാധാരണഗതിയിൽ ഒരു 100 മുതൽ 150 ഗേജ് കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് നമ്മൾ മണ്ണിൽ മൂടിയിടുന്നു. ആ സമയം മൂടിയിടുന്നതിന് മുൻപ് തന്നെ ഈ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കുക. സ്വാഭാവികമായിട്ടും കളകളൊക്കെ തന്നെ മണ്ണിൽ കാണും. അതിനോടൊപ്പം നമുക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം വേണ്ടുന്ന ജൈവ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. ഇതിനോടൊപ്പം ഈ കവർ നമ്മൾ പോളിത്തീൻ ഷീറ്റ് മൂടിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണ്ണിലുള്ള അല്ലെങ്കിൽ അകത്തുള്ള വായു പുറത്തു പോകാത്ത രീതിയിലും പുറത്തുള്ള വായു അകത്ത് കയറാത്ത രീതിയിലും 4 വശവും നന്നായിട്ട് മണ്ണിട്ട് ടക്ക് ചെയ്ത് മൂടുക എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ താപനില കൂടും. കൂടുന്നതനുസരിച്ച് മണ്ണിലുള്ള അണുക്കളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഒരു ഏകദേശം ഒരു 30-35 ദിവസം മണ്ണിട്ടതിന് ശേഷം ആ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉള്ള മണ്ണ് കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് രോഗമില്ലാത്ത ചെടികളെ വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും.
1: അപ്പൊ മാഡം പറഞ്ഞ മാതിരി സംയോജിത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യവും ഒന്നിച്ച് കൊണ്ടുപോകുക, എങ്ങനെ നമ്മൾ രോഗത്തിന്റെയും കീടത്തിന്റെയും നമുക്ക് നിയന്ത്രണത്തിൽ വെക്കാൻ പറ്റുന്നതെന്ന്. അപ്പം ഇതില് രോഗം വരുന്നെന്ന് പറഞ്ഞാൽ ഒന്നീ രോഗം വരുത്തുന്ന കാര്യങ്ങൾ മണ്ണിൽ കാണും, അല്ലെങ്കിൽ വായുവിൽ നിന്ന് വരും, അല്ലെങ്കിൽ കളകളിൽ നിന്ന് വരും. അപ്പൊ ഈ മണ്ണിന്റെ കാര്യം ഇപ്പം വേണം പറഞ്ഞു. അപ്പൊ ഇത് ടോട്ടലി നമുക്കൊന്ന് സാനിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള കീടങ്ങളുടെ എക്സും അതുമൊക്കെ നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു മണ്ണ് നമുക്ക് ലഭിക്കും. ഇത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കണക്കു.
0: അതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് കുമ്മായ പ്രയോഗം, ഏകദേശം 1 സെന്റിന് 2 കിലോ വീതം കുമ്മായം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ലഭ്യമാകുന്ന ഡോളമേറ്റ് ഉണ്ട്. ഡോളമേറ്റ് ആകുമ്പോൾ നമുക്ക് 2 മൂലകങ്ങൾ കൊടുക്കും, കാൽഷ്യവും മഗ്നീഷ്യവും കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കർഷകർക്ക് എല്ലാ കടകളിലും ലഭ്യമാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ നമുക്ക് മണ്ണിന്റെ പുളിപ്പ് കുറയ്ക്കാനായിട്ട് സാധിക്കും.
1: ഇത് ഈ പോളിത്തീൻ കൊട്ട് മൂടുന്നതിന്റെ മുന്നേ തന്നെ
0: അല്ലല്ല, കുഴമ്പുടി നമ്മൾ മണ്ണ് ശുദ്ധീകരിച്ചതിന് ശേഷം, ഇതിപ്പം പോളിത്തീൻ ഷീറ്റ് ഇട്ട് മൂടിയില്ലെങ്കിൽ പോലും കൃഷി ചെയ്യുന്നതിന് മുൻപ് കർഷകർ അനുവർത്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കുമ്മായ പ്രയോഗം. കാരണം മണ്ണിന്റെ പുളിപ്പ് കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ എല്ലാ പൊതുവെയുള്ള മണ്ണ് പരിശോധനാടിസ്ഥാനത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും അത് കൊടുക്കുമ്പോൾ പ്രതിരോധ ശേഷി കിട്ടുന്നതിനോടൊപ്പം തന്നെ കൊടുക്കുന്ന വളം ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. അതിനോടൊപ്പം ചെടികൾ ആരോഗ്യത്തോടെ നിൽക്കാനും സാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടും കർഷകരെ അനുവർത്തിക്കേണ്ട ഒന്ന് തന്നെയാണ് മണ്ണിലെ കുമ്മായ പ്രയോഗം.
1: ഈ കുമ്മായം പ്രയോഗം ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് വിത്ത് അല്ലെങ്കിൽ തൈകൾ നടാൻ പറ്റും?
0: സാധാരണഗതിയിൽ നമ്മൾ കുമ്മായ പ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ ജലാംശം ഉണ്ടെന്ന് ഉറപ്പു വരുത്തണം. കാരണം മണ്ണിൽ അത് ലയിച്ച് അതിന്റെ ആ മണ്ണിനെ അമ്ലത്വം ക്രമീകരിക്കേണ്ടതായിട്ട് വരും. ഏകദേശം 1 മുതൽ 2 ആഴ്ചക്കാലം നമുക്കൊരു ഇന്റർവെൽ കൊടുക്കുന്ന ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം മണ്ണിൽ അമ്ലത്വം ക്രമീകരിച്ചതിന് ശേഷം കൃഷി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ മണ്ണിനെ ശുചീകരിക്കാവുന്ന വേണമെങ്കിൽ പറയാം.
0: അതെ അതെ,
1: അതൊരു ഫസ്റ്റ്
0: ഡിസ്ഇൻഫെക്ഷൻ ആണ്.
1: അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ സ്റ്റെപ്സ് ആയിരിക്കും.
0: ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വിത്ത് വളരെ വലിയ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. കാരണം വിത്ത് എപ്പോഴും നമുക്ക് സ്ഥലത്തിന്റെ ചുറ്റുപാടനുസരിച്ചോ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അവിടെ പ്രശ്നങ്ങൾ, സാധാരണഗതിയിൽ രോഗങ്ങൾ കൂടുതലായിട്ട് കാണും ചില സ്ഥലങ്ങൾ കാണും, ഏതെങ്കിലും രോഗങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് കൂടുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങൾ ആ സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് കൂടുതലായിരിക്കും, അങ്ങനെയുള്ള സ്ഥലങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ്, അതായത് നമുക്ക് പ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പം അടുത്തുള്ള ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ആദ്യം സെലക്ട് ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് വിത്ത് ലഭ്യമാകുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ വിത്ത് ശേഖരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിത്ത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ആ വിത്തിനൊരു പരിചരണം കൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് മണ്ണിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിത്ത് പരിചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മിത്ര അണുക്കൾ നമുക്ക് ലഭ്യമാണ്. അത് ട്രൈക്കോഡർമ ഉപയോഗിക്കാം, സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത് വിത്ത് പരിചരണത്തിനകത്ത് സ്യൂഡോമോണാസ് ആണെങ്കിൽ നമുക്ക് പൊടി രൂപത്തിൽ ലഭ്യമാകുന്നത് ഇച്ചിരി കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് ആ ഒരു വിത്തിനെ നമ്മൾ ഒന്ന് ഒരു 20 മിനിറ്റ് അല്ല 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ ആ വിത്തിൻ്റെ പുറത്ത് ഈ സ്യൂഡോമോണാസിൻ്റെ ആവരണം ഉണ്ടാകുകയും മണ്ണിൽ കൊണ്ട് നടുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അണുക്കളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് സ്യൂഡോമോണാസിനുണ്ട്. ട്രൈക്കോഡർമയും നമുക്ക് ഇത്തരത്തിൽ പ്രയോഗിക്കാം.
1: രണ്ടും ഒന്നിച്ച് വേണമെങ്കിൽ ചെയ്യാം?
0: ഇല്ല, രണ്ടായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം.
1: ഈ ട്രീറ്റ്മെന്റിൽ നിങ്ങൾ കെമിക്കൽസ് യൂസ് ചെയ്യാൻ
0: സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിപണിയിൽ കിട്ടുന്ന സീഡുകളെല്ലാം തന്നെ കെമിക്കൽസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ വിത്തിന്റെ കാലാവധി കൂട്ടാൻ വേണ്ടി തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നത് തന്നെയാണെങ്കിൽ പോലും നമുക്ക് പാക്കറ്റുകളിലോ അല്ലെങ്കിൽ ലഭ്യമാകുന്നതാണെങ്കിൽ മണ്ണിൽ കൊടുക്കുമ്പോൾ നമുക്കിത് ചെയ്യുന്ന കുറച്ചും കൂടെ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് സാധിക്കും.
1: ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കെമിക്കൽസ് കുറച്ച് യൂസ് ചെയ്താൽ മതിയല്ലോ.
0: അതെ, സീ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതുമല്ല, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ, ലവണങ്ങൾ, വൈറ്റമിൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സ്യൂഡോമോണാസോ ട്രൈക്കോഡെർമയ്ക്കോ സാധിക്കുന്നുണ്ട്.
1: സീ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മതി സ്യൂഡോമോണാസ് ട്രൈക്കോഡെർമ വെച്ച് പരിചരിച്ച് വിത്തുകളെ നമ്മൾ നടുവാണെങ്കിൽ അത് നിശ്ചയമായിട്ട് അത് ലാഭകരമാണ്.
0: അതിനോടൊപ്പം തന്നെ ഒന്നും കൂടെ പറയാനായിട്ടുള്ളത്, ട്രൈക്കോഡെർമ കേക്ക് നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്നുണ്ട്. ഈ കേക്ക് നമുക്ക് ഈ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. കേക്കാണെങ്കിൽ നമുക്ക് ട്രൈക്കോഡെർമ കൊയർ പിത്ത് കേക്ക് എന്നാണ്, ടി സി കേക്ക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് ഉപയോഗിക്കുന്നതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ നാൾ ഈ ട്രൈക്കോഡെർമയുടെ സൂക്ഷിപ്പ് കാലാവധി കൂടുതലുള്ള ഒന്നാണ് ട്രൈക്കോഡെർമ കൊയർ പിത്ത് കേക്കിൽ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് മണ്ണിൽ കൊടുക്കുമ്പോൾ മണ്ണിൽ അത് ഈർപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിടിച്ചു നിൽക്കും. പക്ഷെ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, രാസവളങ്ങൾ അല്ലെ രാസ കീടനാശിനികൾ ചൂടുള്ളത്, പ്രത്യേകിച്ച് കോഴിക്കാരം അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നത് ഒരു ഇടവേള കൊടുത്ത് മാത്രം ചെയ്യുക.
1: അതെ.
0: കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് മണ്ണിൽ നന്നായിട്ട് വളരാൻ അനുവദിച്ചതിന് ശേഷം, അത് പ്രതിരോധശേഷി കൊടുത്തതിന് ശേഷം മാത്രം ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഏത് നമ്മൾ ആദ്യം കൊടുക്കുന്നോ തീർച്ചയായിട്ടും അതിനൊരു ഇടവേള കൊടുത്ത് വേണം കൃഷി ചെയ്യാനായിട്ട്.
1: ഒത്തിരി രോഗങ്ങൾ വിത്തിൽ നിന്നും വരാറുണ്ട്.
0: അതെ. പ്രത്യേകിച്ചും നമ്മുടെ വെണ്ടയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വൈറൽ രോഗങ്ങളൊക്കെ കൂടുതലും വിത്തിൽ നിന്ന് തന്നെ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് പരിചരണം ആവശ്യമായിട്ടുള്ളതും അതുപോലെ നല്ല വിത്തുകൾ ശേഖരിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കേണ്ടതും ആവശ്യമാണ്.
1: അപ്പം വിത്ത് നല്ല നമ്മൾ ശേഖരിച്ച് അല്ലെങ്കിൽ വിത്തിനെ നമ്മൾ നല്ലപോലെ പരിചരിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്തോ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്?
0: ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ പാകി നടുന്ന തൈകൾ, അതായത് പ്രത്യേകിച്ച് ചീര അല്ലെങ്കിൽ വഴുതന, മുളക്, കത്തിരി, ഇതൊക്കെ തന്നെ നമ്മൾ സാധാരണ ഇതിൽ പാകിയിട്ട് പിരിച്ചു നടുന്ന ഒരു രീതികളുണ്ട്. അത്തരത്തിൽ ചെയ്യുന്ന തൈകളാണെങ്കിൽ പോലും ആ തൈകൾ ഒരു സ്യൂഡോമോണാസിൻ്റെ ലായനി നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിലാണ്, ചെറിയ ഒത്തിരി നീട്ടിയെടുക്കേണ്ട, കുഴമ്പ് രൂപത്തിലാണെങ്കിൽ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഈ തൈകൾ അതിലേക്ക് ഒരു അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുകയാണ്. അതെ, വേരുകൾ മുക്കി വെക്കുക. വേരുകൾ മുക്കി വെക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വേര് പടലത്തിൽ സ്യൂഡോമോണാസ് നന്നായിട്ട് അതിൻ്റെ പ്രവർത്തനക്ഷമത കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ മണ്ണിൽ കൊണ്ട് നടുമ്പോൾ അവിടെ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നടാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നമ്മൾ തുടർന്നുള്ള ഇടവേളകളിൽ, അതായത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10-15 ദിവസം ഇടവേളകൾ, ഇതിൻ്റെ ഒരു പ്രയോഗം കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. അതായത് 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാം, മണ്ണിൽ കുതിർത്തു കൊടുക്കാം. മണ്ണിൽ കുതിർത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും വേര് പടലത്തിൽ എത്തത്തക്ക രീതിയിൽ വേണം നമ്മൾ കുതിർത്തു കൊടുക്കുക. അപ്പോൾ തണ്ടോട് ചേർന്നുള്ള ഭാഗത്ത് സ്യൂഡോമോണാസ് ലായനി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൽ അത് അത്രത്തോളം പ്രവർത്തനക്ഷമത കൂട്ടി നമുക്ക് രോഗപ്രതിരോധശേഷി കൂട്ടും.
1: ഈ ലായനി ഉണ്ടാക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ എന്തോ
0: 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് സ്യൂഡോമോണാസിന്റെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്.
1: അപ്പൊ ഇതിന്റെ അകത്ത് വല്ലതും സ്റ്റിക്കർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: ആ സമയത്ത് അതിന്റെ ആവശ്യമില്ല. സ്പ്രേയിങ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ ഉപയോഗിക്കാം. ഇലകളിൽ തളിക്കുമ്പോൾ, മണ്ണിൽ കൊടുക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ തൈ അല്ലെങ്കിൽ വിത്ത് ശുചീകരിച്ച് നമ്മളത് എൻഷുർ ചെയ്ത് തൈയിലും വിത്തിലും രോഗങ്ങളൊന്നും ഇല്ല, മണ്ണും ശുചീകരിച്ച്, പിന്നെ സംയോജിത നിയന്ത്രണത്തിന് വേറെ രീതികളും കാണുമല്ലോ ഇതിൻ്റെ കൂടെ.
0: അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി, പ്രത്യേകിച്ചും നമ്മുടെ പയറിലൊക്കെ പ്രധാനമായിട്ടുള്ള ഫംഗൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ വാട്ടരോഗം വരും, തുരുമ്പ് രോഗം വരും, കരിമ്പിൻ കേട്, ഇതുപോലെ പ്രധാനപ്പെട്ട കുറേയധികം രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താൻ നമുക്ക് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പൊടി രൂപത്തിൽ കിട്ടുന്ന ട്രൈക്കോഡെർമ ഒരു മിശ്രിതമാക്കണം. അതായത് നമ്മൾ ഒരു ഏകദേശം 90 കിലോ ഉണക്കി പിടിച്ച ചാണകവും 10 കിലോ വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് 1-2 കിലോഗ്രാം ട്രൈക്കോഡെർമയും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രൈക്കോഡെർമ ഒരു മിത്ര കുമിളാണ്, സ്വാഭാവികമായിട്ട് ഈർപ്പം കൊടുക്കണം. അതെ, അതിനെ വളർത്താൻ പൂപ്പൽ വളരണമെങ്കിൽ ഈർപ്പം വേണം. അപ്പം നമ്മൾ കുറച്ച്, ഏകദേശം ഒരു നമ്മുടെ വീട്ടിലൊക്കെ പുട്ട് നനയ്ക്കുന്ന മാവിൻ്റെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഈർപ്പം കൊടുത്തതിന് ശേഷം വേണം ഇത് മിക്സ് ചെയ്യുക. 2-3 കാര്യങ്ങൾ ഇന്നത്തെ ശ്രദ്ധിക്കാനുള്ളത്, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് തണൽ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ ഈ പറയുന്ന മിശ്രിതം തയ്യാറാക്കാൻ. ഇതിനകത്തുള്ള പൂപ്പൽ വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് മൂടിയിടണം. മൂടിയിടാൻ നമുക്ക് നനഞ്ഞ ചണച്ചാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നനഞ്ഞ തുണി ഉപയോഗിക്കാം, ന്യൂസ് പേപ്പർ വേണമെങ്കിൽ നനച്ചിടാം. ഇത്തരത്തിൽ ഒന്ന് മൂടിയിടുകയാണെങ്കിൽ അതിനകത്ത് വളർച്ച വളരെ പെട്ടെന്ന് ത്വരിതപ്പെടും. ഒരു ആഴ്ച കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അന്നേരത്തേക്ക് തന്നെ ഏകദേശം ഒരു പൗഡർ വിതറി പോലെ ഇതിനകത്ത് പൂപ്പൽ വ്യാപിച്ചു തുടങ്ങും. തീർച്ചയായിട്ടും വീണ്ടും ആവശ്യത്തിന് ഈർപ്പം ഇല്ല എങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൊടുത്ത് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഈ മിശ്രിതം തയ്യാറാകും. അപ്പം നമ്മൾ എപ്പോഴാണോ തൈകൾ നടാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വിത്ത് നടാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമുക്ക് മണ്ണിൽ ഈ മിശ്രിതം കൊടുക്കാനായിട്ട് സാധിക്കും. ഈ മണ്ണിൽ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച മിശ്രിതം കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മൂന്ന് കാര്യങ്ങൾ അവിടെ സാധ്യമാക്കും. ഒന്നെന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൊടുക്കും, അതിനോടൊപ്പം ഒരു നല്ല ഒരു ഹോർമോൺ കൊടുക്കാനും വൈറ്റമിൻ കൊടുക്കാനും നല്ല പ്രവർത്തനക്ഷമതയുള്ള ഒന്നുമാണ്. അതിനോടൊപ്പം ചാണകപ്പൊടി ഒരു വളക്കൂട്ടാണ്, വേപ്പിൻ പിണ്ണാക്ക് കീടങ്ങളെ അകറ്റി നിർത്തും. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒരുപോലെ സാധ്യമാക്കാനായിട്ട് ട്രൈക്കോഡർമ സമ്പുഷ്ടിയിൽ ചാണകപ്പൊടി കൊടുക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്.
1: മേഡം, ഈ കളകൾ, വീഡ്സ്, ഇത് നമ്മൾ നമ്മുടെ ചെടി നടുന്ന സ്ഥലം വേണമെങ്കിൽ നമ്മൾ നല്ലപോലെ വൃത്തിയാക്കും, വിളകൾ നടുന്ന സ്ഥലം, പക്ഷേ അതിൻ്റെ ചുറ്റുപാടൊക്കെ കളകൾ ഇഷ്ടമാതിരിയൊക്കെ കാണും. ഇതും നമുക്ക് കീടങ്ങളെയൊക്കെ ആകർഷിക്കാനും അല്ലെങ്കിൽ നമ്മുടെ വിളകളെ കീടത്തിൻ്റെ അറ്റാക്ക് അധികമാക്കാനും സഹായിക്കത്തില്ല?
0: തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംയോജിത നിയന്ത്രണ മാർഗത്തിൽ ഒരു മാർഗം തന്നെയാണ് വീഡ് കൺട്രോൾ അല്ലെ, കള നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെയാണെങ്കിൽ കളകളുണ്ടെങ്കിൽ കളകളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുക. കൃഷി ചെയ്യാൻ തുടങ്ങുന്ന സമയമാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും കള നിയന്ത്രണം സാധ്യമാക്കിയിട്ട് വേണം കൃഷി തുടങ്ങാനായിട്ട്. കാരണം പല കീടങ്ങൾക്കും അല്ലെങ്കിൽ രോഗാണുക്കൾക്കും അവരുടെ ഒരു ഹോസ്റ്റായിട്ട്, അതായത് ഇവരെ കിട്ടാത്ത സമയത്ത് അതിൽ നിന്നുകൊണ്ട് തന്നെ അവർ അവിടെ ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു കൃഷിസ്ഥലത്ത് അവിടെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ചില വൈറൽ രോഗങ്ങളെ കൂടുതൽ വ്യാപിപ്പിക്കാനും ചില കളകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കള നിയന്ത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
1: ഈ സംയോജിത കീടരോഗ നിയന്ത്രണത്തിൽ നമ്മുടെ ഫ്രണ്ട്ലി ഇൻസെക്ട്സ് ഇത് നല്ലപോലെ നമ്മളെ സഹായിക്കുന്നതല്ലേ, അതിനെ സംരക്ഷിക്കണം, അതും ആവശ്യമല്ലേ?
0: അതെ അതെ, പ്രകൃതിയിൽ തന്നെയുള്ള ചില ചിലന്തികൾ അല്ലെ, തുമ്പികൾ, നമ്മുടെ പുളിയുറുമ്പ്, ഇതൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന ഈ കൃഷിയിൽ ഈ നമുക്ക് ശത്രുക്കളായിട്ടുള്ള കീടങ്ങളെ നശിപ്പിക്കാനുള്ള മാർഗം തന്നെയാണ്. രാസ കീടനാശിനികൾ അമിതമായിട്ട് പ്രയോഗിച്ചാൽ ഇതുപോലത്തെ മിത്ര കീടങ്ങൾ നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പം അതിനെ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരാം, അതായത് നമുക്ക് രാസ കീടനാശിനി ഏറ്റവും അത്യാവശ്യമായ സ്ഥലത്ത് മാത്രമേ രാസകീടനാശിനി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം നമുക്കൊരു പരിധിവരെ തന്നെ ഈ മിത്ര കീടങ്ങളെ പ്രകൃതിയിൽ തന്നെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കീടങ്ങൾ, പ്രത്യേകിച്ചും നമുക്ക് ഈ കീടങ്ങളോടൊപ്പം തന്നെ മിത്ര അണുക്കളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് കീടങ്ങൾക്ക് രോഗം വരുത്തി കൊല്ലുന്ന മിത്ര അണുക്കൾ ലഭ്യമാണ്. കായ്ച്ചകൾക്ക് ബിവേറി ഉപയോഗിക്കുന്നു, അതേപോലെ പുഴുക്കൾക്കും നമുക്ക് ബിവേറി ഉപയോഗിക്കാം. അതായത് സാധാരണ കായതുരപ്പൻ പുഴു, ഇലചുരുട്ടി പുഴു, അല്ലെങ്കിൽ തണ്ട് തുരപ്പൻ പുഴു, ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്ന ബിവേറി ഉപയോഗിക്കാം. അതേപോലെ തന്നെ ചെറിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നശിപ്പിക്കാനായിട്ട് വെർട്ടിസീലിയം നമുക്ക് ലഭ്യമാണ്. അതും ഒരു മിത്രാണുവാണ്, അതും ഒരു മിത്ര കുമിളാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് രോഗം വരുത്തിക്കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതും നമുക്ക് 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെന്ന രീതിയിൽ കലക്കി തളിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ആവശ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൃഷിസ്ഥലത്ത് കീടങ്ങളുടെ ആക്രമണം ഉണ്ട് എന്ന് കണ്ടാൽ മാത്രം കൊടുത്താൽ മതി, മുൻകൂട്ടി കൊടുക്കുന്നതൊന്നല്ല. സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുൻകരുതലായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴാണോ നമ്മുടെ കീടങ്ങൾ നമ്മുടെ കൃഷിസ്ഥലത്ത് എത്തുന്നത്, കീടങ്ങളുടെ ശരീരഭാഗത്ത് വീഴത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ പ്രയോഗം നടത്താനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കീടങ്ങൾക്ക് രോഗം വരുത്തി നമുക്ക് ആ കീടങ്ങളെ നശിപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ഇത് ഒഴിച്ചിട്ട് നമ്മൾ ചിലപ്പം പറയാറില്ലേ, ബന്ദിപ്പൂ ഇടണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ചില പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതിനെ യൂസ് ചെയ്തും നമുക്ക് കുറച്ച്.
0: അതായത് ബന്ദിപ്പൂ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറുള്ള പൂക്കളാണ്. ഈ മഞ്ഞ നമ്മൾ നേരത്തെ മഞ്ഞക്കെണി ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ അതിന്റെ ഒരു പ്രയോജനം കിട്ടുന്നത് സ്വാഭാവികമായിട്ട് ബന്ദിപ്പൂ. അതിനോട് തന്നെ നിമാവരകൾ, മണ്ണിൽ നിമാവരകൾ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ ബന്ദിച്ചെടികൾ സഹായിക്കുന്നുണ്ട്. ചോളം നമുക്ക് ഉപയോഗിക്കാം, അതിനോടൊപ്പം ആവണക്കിൻ്റെ ചെടികൾ നമുക്ക് ചുറ്റുപാട് നട്ടുവളർത്താം. ഇതൊക്കെ തന്നെ ഈ പറയുന്ന ഈച്ചകളെ അല്ലെ ചെറിയ പ്രാണികളെ ആകർഷിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കൃഷിയിലുള്ള വിളകളുടെ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് ഈ പറയുന്ന സഹായിക്കും. അപ്പോൾ ഇത് നമുക്ക് എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു വിഭാഗത്തിൽ പെടുന്നു. ഇത്തരത്തിലുള്ള ചെടികൾ ഇടവിളയായിട്ട് കൊടുക്കുന്നതും നമ്മുടെ കൃഷിയിടങ്ങളിൽ ഈ പറയുന്ന രാസ കീടനാശിനി പ്രയോഗം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: നമ്മളിവിടെ കർഷകർ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ?
0: അത്യാവശ്യം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളത് കൊണ്ട് കർഷകർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളോട് സംശയങ്ങൾ ചോദിച്ച് നമ്മൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ എക്കോ ഷോപ്പുകൾ നമ്മുടെ ഓരോ പഞ്ചായത്തുകളും ഒട്ടുമിക്കവാറും നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇതെല്ലാം അവിടെ ലഭ്യമാക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പം കർഷകരുടെ ആവശ്യാനുസരണം ഇത് എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്തുന്നില്ല എന്ന് ചില പരാതികളും ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ പോലും സഹായിക്കാനായിട്ട് അതാത് സ്ഥലങ്ങളിൽ കൃഷിഭവനോ അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളോ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കൃഷിയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു പരിധിവരെ എല്ലാ കർഷകരും പരിശീലനങ്ങൾ ആവശ്യപ്പെട്ട് വന്നവരോ കിട്ടിയവരോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കിതിന് അത്യാവശ്യം ചെറിയ ഒരു ബോധവൽക്കരണം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കൃഷിയിടങ്ങളിൽ ചെല്ലുമ്പോൾ.
2: പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം. ഇതേക്കുറിച്ച് തിരുവനന്തപുരം വെള്ളനാട് ICAR മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ബിന്ദുആർ മാത്യൂസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടു കൂടിയത് 1,000 എണ്ണത്തിന് 23,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർ ബിൽഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 72,400 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 2,900 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
4: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
5: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഏത് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണ ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്? ഉത്തരം, പന്നിക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണയായി ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്. അമ്മ പന്നികളുടെ ശരീരഭാരത്തിലമർന്ന് പന്നിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാതെ ഗാർഡ് റെയിൽ സംരക്ഷിക്കുന്നു. ഇന്നത്തെ വൈരം വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
6: വയലും വീടും സമാപിക്കുന്നു.
7: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
8: എന്നാ IGയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
9: MyG പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ MyG ആൻഡ് MyG ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
10: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ ആനന്ദപുരി FM.

ഇവൻ മര്യാദരാമൻ എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം കേൾക്കാം. വിജയ് യേശുദാസ്, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയത്. ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496565321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ

0: निश्चयदार्ढ्यम।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: ഇതുവരെ 9,50,000-ൽ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: എന്തേട്ടാ ഒരു വിഷമം,
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അത് എവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം നിറം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റഫീഖ് അഹമ്മദ് സംഗീതം നൽകി. ക്ഷമിക്കണം, റഫീഖ് അഹമ്മദ് വരികളെഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി. അഭയ്, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയ ഗാനം ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ.

0: കരുണ സായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണ സായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിലെ ഗാനം ബിജു നാരായണൻ, ചിത്ര എന്നിവർ പാടിയിരിക്കുന്നു. കൈതപ്രത്തിന്റെ വരികൾ ഇളയരാജയുടെ സംഗീതം.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം എഴുതി, ഇളയരാജ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും കൂട്ടരും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വരുന്ന 2 പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാൻ ഉറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10-ന് ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസിഷ്കീനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ്ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ യജ്ഞത്തിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായി വർദ്ധിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. അനന്തപുരി FM-ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്. ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പൂവച്ചൽ ഖാദർ എഴുതി, ശ്യാം സംഗീതം നൽകി, ഉണ്ണിമേനോൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം ക്ഷമിച്ചു എന്നൊരു വാക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
4: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
6: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ആനന്ദ് സംഗീതം നൽകി, എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം നിർണയം.

ഒരു തമിഴ് ചലച്ചിത്രഗാനം കേൾക്കാം. വൈരമുത്തു എഴുതി, എ ആർ റഹ്മാൻ സംഗീതം നൽകി, എസ് പി ബാലസുബ്രഹ്മണ്യം സുജാതയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ജെന്റിൽമാൻ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
2: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി, MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം മാനത്തെ കൊട്ടാരം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ചിത്രം ഒരു സ്മോൾ ഫാമിലി. പാടിയത് വിജയ് യേശുദാസ്, ചിന്മയി. ഗാനരചന രാജീവ് ആലിംഗൽ. സംഗീതം എം ജയചന്ദ്രൻ.

0: അക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: വക്കാലത്ത് നാരായണൻകുട്ടി എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയിരിക്കുന്നു. ഗിരീഷ് പതഞ്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടിഎംസി അപ്ലൈ.
2: മുതൽവൻ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം, ഹരിണി എന്നിവർ പാടിയിരിക്കുന്നു. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

0: സമയം 9 മണി. ഇപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് സാറ്റർഡേ നൈറ്റ് ഫീവർ.
1: ദിസ് ഈസ് ആകാശ് വാണി അനന്തപുരി FM 101.9. സാറ്റർഡേ നൈറ്റ് ഫീവർ. Good evening and welcome to Saturday Night Fever. I'm your host Anakshriya Sar and I'm so glad we get to spend this Saturday evening together. Before we dive into the playlist tonight, there's something

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീതസുധ.
1: ഇപ്പോൾ നെടുങ്കുന്നം വാസുദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. ആദ്യം നാട്ടരാഗത്തിൽ മഹാഗണപതി മനസാ സ്മരാമി എന്ന കീർത്തനം കേൾക്കാം. ആദ്യതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മഹാഗണപതിം മനസാ സ്മരാമി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാട്ട, ആദിതാളം. അടുത്തതായി തെളിയലേരു രാമ എന്ന കീർത്തനം കേൾക്കാം. രാഗം ധേനുക, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

കേട്ടുകൊണ്ടിരിക്കുന്നത് നെടുങ്കുന്നം വാസുദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. ഇനി ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച മരവകുനെ നിന്നു എന്ന കീർത്തനം കേൾക്കാം. രാഗം ആരഭി, ആദിതാളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ നെടുങ്കുന്നം വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ശ്രീ പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗം, ശ്രീ പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്.

പൂമുഖ പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ സംഗീതം നൽകി. ബിച്ചിത്തരമനയുടെ വരികൾ യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി പൂവച്ചൽ ഖാദറിൻ്റെ വരികളും ഇളയരാജയുടെ സംഗീതവും. യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം ആ രാത്രി.

0: ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം. ഈ ഗാനത്തോടെ നിശാ സുരഭി സമാപിക്കുന്നു. സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം.
1: സമർത്ഥരായ ലക്ഷണമൊത്ത സവാരി കുതിരകളെ വളർത്തുന്ന ഫാമിലെത്തിയ ഒരു യുവാവ് കൗതുകത്തോടെ അവയെ ഓരോന്നിനെയായി കണ്ടു നടക്കുമ്പോൾ ലക്ഷണമൊത്ത ഒന്നിനെ കണ്ടിട്ട് അയാൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. വീണ്ടും നോക്കി, മതി വരുന്നില്ല. ഹോ, എന്തൊരു ഗാംഭീര്യം, കുലീനത! അപ്പോഴാണ് അതിൻ്റെ കാലുകളിൽ സാമാന്യം വലുപ്പവും കനവുമുള്ള തടിക്കഷണം കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടത്. അല്പം ഒരസ്വസ്ഥതയോടെ കാരണം അന്വേഷിച്ചപ്പോൾ അതിനെ നോക്കുന്നയാൾ പറഞ്ഞത്, ആ തടിക്കഷണം അതവനെ നിയന്ത്രിക്കാനാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ അവൻ ഈ വേലി ഉയർന്നു ചാടും. അയാളുടെ ഉത്തരത്തിൽ തൃപ്തിയാകാതെ നമ്മുടെ യുവാവ് വീണ്ടും ചോദിച്ചു, ഹേ, എന്ത് കഷ്ടമാണിത്! നിങ്ങൾ അതിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയല്ലേ? ഈ ചോദ്യത്തിന് ആ നോട്ടക്കാരൻ്റെ കൗതുകകരമായ മറുപടി, വേലി ചാടി കാലൊടിഞ്ഞു കിടന്നാൽ പിന്നെ അതിന് എന്ത് സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഉണ്ടാവുക എന്നതായിരുന്നു. വളർത്തുന്നവരുടെ ലക്ഷ്യങ്ങളും വളരുന്നവരുടെ ആഗ്രഹങ്ങളും തമ്മിൽ സമവാക്യം രൂപപ്പെടൽ അത്ര എളുപ്പമല്ല. വളരുന്ന പ്രായത്തിലുള്ളവരുടെ മുൻഗണനകളോ താല്പര്യങ്ങളോ അല്ല പൂർണ്ണ വളർച്ചയെത്തിയവരുടേത്. വളർത്തുന്നവർക്കെല്ലാം തങ്ങൾ പരിപാലിക്കുന്നവയെക്കുറിച്ച് കരുതലുണ്ട്. പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് മിക്ക രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ. അത്തരക്കാരുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്. നിയന്ത്രണം നഷ്ടപ്പെടാതെ അവർ പിടിച്ചു നിർത്തും. ഹാനികരമായതും ഉപകാരപ്രദമായതും അവർക്ക് തിരിച്ചറിയാനാവും. മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഇരിപ്പിടം അസ്വാതന്ത്ര്യമാണ്. അസ്വാതന്ത്ര്യത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കാനാവൂ. സ്വകാര്യ മുറിയിൽ സ്വാതന്ത്ര്യത്തോടെ ദീർഘശ്വാസം വിട്ടിരിക്കുമ്പോൾ 4 ചുമരുകൾ കൊണ്ട് നാം സൃഷ്ടിച്ച കൂടാണ് നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നതെന്ന് മറക്കാതിരിക്കുക. ബന്ധം ഒരു തരത്തിൽ ബന്ധനം തന്നെയാണ്. അത് സുഖം പോലെ ദുഃഖവും സമ്മാനിക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായി അറിയാം. എല്ലാറ്റിനുമുപരി ആ ബന്ധനം സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും നൽകുന്നതുകൊണ്ടാണ് നാം വീണ്ടും വീണ്ടും ബന്ധനങ്ങൾ തേടുന്നത്. അറിവില്ലാതെയല്ല നാം അസ്വാതന്ത്ര്യത്തെ വരിക്കുന്നത്. വീട്, കുടുംബം, രാജ്യം എന്നിങ്ങനെ ലോകത്തെ കൊച്ചു കൊച്ചു കൂരകളായി നാം മുറിച്ചു മാറ്റിയത് മറ്റൊന്നും കൊണ്ടല്ല, സ്വാതന്ത്ര്യത്തിനു വേണ്ടി തന്നെയാണ്. നാം ആഗ്രഹിക്കുന്നതായ ഒരു ചട്ടക്കൂട് സൃഷ്ടിച്ച് അതിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഒക്കെ നാം അനുഭവിക്കുന്നത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട അസ്വാതന്ത്ര്യത്തിലേക്ക് മാറുന്നതിനെയാണ് പലപ്പോഴും നാം സ്വാതന്ത്ര്യമായി അനുഭവിക്കുന്നത് തന്നെ. സ്വാതന്ത്ര്യം ഒരു ആഹ്ലാദ അനുഭവം മാത്രമല്ല, ആത്മനിയന്ത്രണ അനുഭവം കൂടിയാണ്. ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്ന അളവിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിച്ചാലേ സ്വാതന്ത്ര്യമാകൂ എന്നത് തെറ്റിദ്ധാരണയാണ്. സ്വയം നിയന്ത്രണത്തിലൂടെ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് വരെ പുറത്തുനിന്നുള്ള ഒരു നിയന്ത്രണം എല്ലാവർക്കും ആവശ്യം തന്നെയാണ്.
0: ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. മഴ ഉണ്ടാകാൻ സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ വിവിധ് ഭാരതീയറിലെ തുടരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: ഭാരതി
1: പ്ലേയിംഗ് ദ ലൈവ് ബ്രോഡ്കാസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ വിവിധ് ഭാരതി.
2: ഹവാഓം പേ ലിഖ് ദോ, ഹവാഓം കേ നാം.
0: ഇസ്കെ അലാവാ വേവ്സ് OTT, ഇന്റർനെറ്റ് സ്ട്രീമിംഗ് ഓർ ന്യൂസ് ഓൺ AIR ആപ്ലിക്കേഷൻ കെ സരിയെ സാരി ദുനിയാ മേ ഉപലബ്ധ ഹൈ. ആപ്കി അപ്നി

परी, किस्मत को शायद याद आ गए हम, किस्मत को शायद याद आ गए हम।

रूपनगर की भीड़ में हमने खुद को भुलाना सीख लिया।